रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക അല്ലെ. എപ്പോഴാണ് നമ്മുടെ സന്തോഷമൊക്കെ പോണത്? നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുമ്പോ. ഇപ്പൊ തന്നെ അയ്യോ ലേറ്റായി എഴുന്നേൽക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും, പക്ഷെ ചിലപ്പോൾ എഴുന്നേൽക്കാൻ നമുക്ക് തോന്നുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ വൈകിപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എഴുന്നേൽക്കേണ്ട സമയമായിട്ടില്ല. ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഇതിപ്പോ ഉറങ്ങി എഴുന്നേൽക്കുന്ന കാര്യം മാത്രമല്ല, പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പൊ ചില കാര്യം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പൈസ വരട്ടെ എന്നിട്ട് ചെയ്യാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി സെറ്റ് ആവട്ടെ എന്നിട്ട് ചെയ്യാൻ വിചാരിക്കും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മക്കളൊക്കെ വളർന്ന് വലുതാവട്ടെ എന്നിട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നതാ, ഇതാവട്ടെ ഇതാവട്ടെ. അങ്ങനെ ഒരു കാര്യം ചെയ്യാനും ഒരു പെർഫെക്റ്റ് ടൈം ഒന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നത് അതാണ് നമ്മുടെ ഒരു പെർഫെക്റ്റ് ടൈം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ അതിപ്പ തന്നെ ചെയ്തു തുടങ്ങുക, അല്ലാതെ നാളെ ആവട്ടെ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ സമയം കടന്നു പോവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. സമയം, പെർഫെക്റ്റ് സമയം എന്ന് പറഞ്ഞൊന്നും വരാനൊന്നുമില്ല. ഇപ്പോ ഈ ഒരു മൊമെന്റ് ആണ് നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ടൈം എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. Stay tuned.

റേഡിയോ സുനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. എന്താണ് ആക്ച്വലി നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല. സന്തോഷം ഉണ്ടെങ്കിൽ അവിടെ ഇത്തിരി സങ്കടം ഉണ്ടാകും. അപ്പൊ പ്രശ്നങ്ങൾ എന്താണെന്ന് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പ്രശ്നമുണ്ട്, പക്ഷെ ആക്ച്വലി എന്താണ് നമ്മുടെ പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചുമതലയുണ്ടല്ലോ. ആക്ച്വലി അതാണ് നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം. ഒരാൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു, അവരെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഒരാൾ നമ്മളെ വിമർശിക്കുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ഒരാൾ നമ്മളോട് വഴക്കിടുന്നു, അതിനുള്ള മറുപടി പറയണം. ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. ഒരാൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമുക്കതിനുള്ള ഉത്തരം കൊടുക്കണം. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ മറുപടികൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മുടെ വിഷയം. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കണമല്ലോ, ഇതെല്ലാം ഞാൻ ചിന്തിച്ച് പറയണമല്ലോ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. ചിലതെല്ലാം സമയത്തിന് വിട്ടുകൊടുക്കുക. സമയം വരുമ്പോൾ അതൊക്കെ അവർ താനേ മനസ്സിലാക്കിക്കോളും. പിന്നെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അല്ലാതെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനോ അവരോട് ഉത്തരം പറയാൻ പോയിട്ടോ നമ്മുടെ സമയം കളയട്ടെ, യാതൊരു കാര്യവും നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. എനിവേ, ദിസ് ഇസ് റേഡിയോ സുനോ. സ്റ്റേ ട്യൂൺഡ്.

എന്തൊരു മാറ്റാണ് ഇവള് മാറിയത്? ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ജച്ചു. എന്തൊരു മാറ്റാണ് അവള് മാറിയത്. അല്ല, നമ്മളിങ്ങനെ പറയും, അവള് പണ്ട് ഇങ്ങനെ നിരന്നില്ലട്ടോ, ഇപ്പൊ ഭയങ്കരമായിട്ട് മാറിപ്പോയി. അത് ഔട്ട്ലുക്കിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവം വെച്ചിട്ടും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടാകും നമ്മൾ വല്ലാതെ അങ്ങോട്ട് മാറിപ്പോയെന്ന്. യഥാർത്ഥത്തിൽ നമ്മളല്ല മാറുന്നത്, നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ അനുഭവങ്ങളുമാണ് മാറി മാറി മാറി വരുന്നത്. ഇപ്പോ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് നമുക്ക് തോന്നിയൊരു കാര്യം ഇന്ന് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, അയ്യേ സില്ലി എന്ന് നമ്മൾ വിചാരിക്കും. കഴിഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ഒരാളോട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് ചിലപ്പോൾ അതിനേക്കാൾ ക്ലോസ് ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അയാളോട് ചിലപ്പോൾ നമ്മൾ ഇത്തിരി അകലം പാലിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മുൻപ് നമുക്ക് എന്തെങ്കിലും വലിയൊരു സ്വപ്നം ഉണ്ടാകും, ഇപ്പൊ ആ ഒരു സ്വപ്നത്തിന്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അതിനേക്കാൾ വലുതോ ചെറുതോ ആയിട്ടുള്ള മറ്റ് സ്വപ്നങ്ങൾ വന്നിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന വരും, ഇപ്പൊ ആ ആഗ്രഹമുണ്ടോ? അത് മാറിപ്പോയിട്ടുണ്ടാകും. എന്ന് കരുത്ത് നമ്മൾ പഴയ നമ്മളല്ലാതെ ആവുന്നു അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകുന്നു എന്നൊന്നും അല്ല കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ മാറിപ്പോണൊന്നുമില്ല. ഇപ്പോ നമുക്ക് എന്ത് തോന്നുന്നു? നമ്മളിൽ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് തന്നെ തോന്നണത് എന്താണ്? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്ന് പറയുന്നത് പോലെ അവസരങ്ങളും നമുക്ക് വേണ്ടി കാത്തിരിക്കാറില്ല അല്ലേ. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എപ്പോഴും പലരും നമ്മൾ ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്, അവസരങ്ങൾ വരുമ്പോൾ അത് കയ്യോടെ പിടിച്ചെടുത്തോളണം, നാളെ പിന്നെ അത് കിട്ടിയെന്ന് വരില്ല. ഏറെക്കുറെ നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കാറ്, ഇന്നൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ അത് നേടിയെടുക്കാനായിട്ട് നോക്കും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു ഡ്രീം ജോബ് നമ്മുടെ കയ്യിലേക്ക് വന്നു, നമ്മൾ നന്നായിട്ട് ടെസ്റ്റ് എഴുതി, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയി, ഇപ്പം നമ്മളിങ്ങനെ ഓക്കെ ഞാൻ സെലക്റ്റഡ് ആയി. അപ്പം നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ്, ഞാൻ സെലക്റ്റഡ് ആയി, അപ്പം ഞാൻ എങ്ങനെ ഇനി വർക്കിന് പോകും, അപ്പം ഞാൻ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യും. പെട്ടെന്നാണ് അറിയുന്നത് നമ്മൾ സെലക്റ്റഡ് ആയിട്ടില്ല എന്ന്. നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകും. അത് നമുക്കുള്ള അവസരമല്ല എന്ന് നമ്മൾ സമാധാനിക്കണം. നമുക്കതിനേക്കാൾ മികച്ച വേറൊരു അവസരം എവിടെയോ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് മറ്റൊരാൾക്കുള്ള അവസരമായിരിക്കാം, നമുക്കല്ല. നമുക്ക് ഒരു അവസരം കൊണ്ടൊന്നും തീരുന്നില്ല. അപ്പം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തിട്ട് വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ അവസരങ്ങളും നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണെന്നുള്ള ചിന്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് പോയാൽ അടുത്ത ഒന്ന് തീർച്ചയായിട്ടും വരും. ഒരു ഡോർ അടഞ്ഞാൽ നമ്മൾ അടുത്ത ഡോറിൽ കൂടി പോകാൻ പറ്റുമോ നോക്കാറില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി കാണില്ലേ? അല്ലെങ്കിൽ അത് തുറക്കണവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്താ, നമ്മളൊരു ഓപ്ഷൻ കാണും. അതുപോലെ ഈ ഒരു കാര്യത്തിലും നമ്മളൊരു ഓപ്ഷൻ കണ്ടിരിക്കും. എനിവേ, നല്ലൊരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ. സെറ്റായിട്ടൊന്ന് പോട്ടെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല നല്ല പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മളിതാ ഒരാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. സെപ്റ്റംബർ 20 ആയിട്ടുണ്ട് കേട്ടോ. സെപ്റ്റംബർ 20 ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ, വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ നഷ്ടപ്പെടലുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്കത്ര ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കഴിഞ്ഞ കാലത്തെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിട്ട് കാണാതെ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയായിട്ട് കാണാതെ അത് നമ്മളെ നമ്മളാക്കിയ മനോഹര യാത്രയായിരുന്നു എന്ന് തിരിച്ചറിയുക. ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം കേട്ടോ. നമ്മൾ നമ്മളായതിന് പിന്നിൽ ഒരുപക്ഷെ ഇത്തരം ചില കാരണങ്ങളും ചില നഷ്ടപ്പെടലുകളൊക്കെ ലൈഫിൽ വന്നതുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു ഒരു ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി നമ്മളെ നമ്മളാക്കിയ മനോഹരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ. ആ ഒരു അനുഭവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ നമ്മളുടെ ഓരോ ഡേയും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്തെ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വേദനകളെ വേദനകളായിട്ട് കാണാതെ അത് നമ്മളെ നമ്മളാക്കിയ മനോഹര യാത്രയായിരുന്നുവെന്ന് തിരിച്ചറിയുക എന്നുള്ള ആ ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു കുഞ്ഞു തോട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും കുട്ടികളുടെ സന്തോഷ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. മെസ്സേജിലേക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് കോക്ടെയിൽ മൂവിയിലെ നീയാം തണലിന് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് അരികിലേക്ക് മോർണിംഗ് സവാരിയിൽ ആദ്യം വരുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ടു കൺട്രീസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുണ്ട്. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്ന് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ഇഷാനിക്കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സാമൊക്കെ ഇന്ന് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇഷാനിക്കുട്ടിക്കും കൂടെ ഇന്ന് എക്സാമുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞൊരു ഒരു ഒരു സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരികയാണ്. ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. നാട്ടിൽ നിന്നുള്ളൊരു നല്ല ഫോട്ടോയും വിശേഷങ്ങളും ഒക്കെ തന്നെ ആളിങ്ങനെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അവന്തിക്ക എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക കുട്ടിയുടെ മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ അമാൻ ഷജീർ MES2A ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വീക്ക് വിഷ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഫാമിലിക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജും ഉണ്ട്, എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. എ കെയുടെ അക്കൗണ്ടിൽ നിന്നും നല്ലൊരു ഫോട്ടോ. ഓക്കെ, അബൈ ആണല്ലേ. ഓക്കെ ഓക്കെ, അബൈ ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദയിച്ച് വരുന്നതിൻ്റെ ഒരു ഒരു ഒരു അടിപൊളി ഫോട്ടോയും കൂടെ അവിടെ അയച്ച് തന്നിട്ടുണ്ട്. സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും സുപ്രഭാതം, ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞതിനെ മറന്ന് വരാനിരിക്കുന്ന നല്ല നാളുകളെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദിഷ്, ആഷ്ലിൻ, സജീഷ് എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടേക്കലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അങ്കിത് അർപ്പിത്, നിങ്ങൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അബിജാനിക്സിൻ്റെ ഗുഡ് മോർണിംഗ്, തിരിച്ച് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അക്ഷര ആൻഡ് അക്ഷയ് ജോയിൻ ചെയ്യുന്നു, അവർക്കും മോർണിംഗ്. അജി ജേക്കബിൻ്റെ മെസ്സേജ്, ഇന്നത്തെ മെസ്സേജ് എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കാണ്. 28 വർഷങ്ങൾക്കിപ്പുറവും മായാതെ നിൽക്കുന്ന നമ്മുടെ ആ പ്ലസ് ടു ഓർമ്മകൾക്ക് ഖത്തറിൽ നിന്നും എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം നേരുന്നു. അതോടൊപ്പം ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ പ്രദീപനായിട്ട് പ്രാർത്ഥിക്കുന്നു, അവൻ എത്രയും വേഗം സുഖം പ്രാപിച്ച് നമ്മളിലേക്ക് തിരികെ വരട്ടെ എന്നുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞൊരു മെസ്സേജാണ് അജി ജേക്കബ് ഇന്ന് നാട്ടിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജുകളൊക്കെയാണ് ആൾ നൽകിയിട്ടുള്ളത്. ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സുബിൻ പറയുന്നത്, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പാർപ്പിടം നമ്മളെ മനസ്സിലാക്കുന്ന ചില കൂട്ടുകാരാണ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആയിൽ, അഹിൽ, ആയിഷ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കുട്ടീസിൻ്റെ ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയം കൂടിയാണ് കേട്ടോ. അതിനുമുമ്പ് സുലൈമാൻജിയുടെ വലിയ മെസ്സേജ് ഉണ്ട്. പ്രതീക്ഷകളുടെ സുന്ദര തീരങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ മനുഷ്യ ജീവിതവും. പാതിവഴിയിൽ അപ്രതീക്ഷിതമായി ഇരുൾ വീണാലും പ്രകാശപൂരിതമായ ഒരു പുലരിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. വർണ്ണാഭമായ കിനാവുകളും ശുഭപ്രതീക്ഷകളുമാണ് നമ്മുടെ ജീവിത നൗകയെ പ്രക്ഷുബ്ധമായ തീരങ്ങളിൽ നിന്നും പ്രത്യാശയുടെ പ്രശാന്തതയിലേക്ക് തുഴഞ്ഞു നീക്കുന്നത്. അതിനാൽ പ്രതിസന്ധികളുടെ നിഴൽപ്പാടുകൾക്കപ്പുറം നിശ്ചയമായും പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കുറിപ്പാണ് എഴുതി അയച്ചിട്ടുള്ളത്. അപ്പം നേരെ ഇനി പോവാണ്. അങ്ങനെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും എക്സാമിൻ്റെ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നതെന്ന് അറിയാം. എന്നാലും സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ച് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, 20th Asian Games, നമുക്കറിയാം ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20th Asian Games ഓപ്പണിംഗ് സെറമണിക്ക് ഒരു തീം ഉണ്ടായിരുന്നു. 20th Asian Games ഓപ്പണിംഗ് സെറമണിക്കൊരു തീം ഉണ്ടായിരുന്നു. ആ തീം എന്തായിരുന്നു എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്തിട്ട് മറുപടി ആയിട്ട് അയക്കാൻ പറ്റുന്നവർ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. 20th Asian Games ഓപ്പണിംഗ് സെറമണിക്കൊരു തീം ഉണ്ടായിരുന്നു. ആ തീം എന്താണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ നമ്മുടെ കുട്ടീസിനൊക്കെ ആ ഒരു മറുപടികൾ പെട്ടെന്ന് അയക്കാം കേട്ടോ.

അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു ഒരു മണി നമ്മുടെ മാച്ചിനി ക്ലാസിക്സിൻ്റെ സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്തിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ ആ സമയത്തേക്ക് ഞാനത് പ്ലേ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു കേട്ടോ. കൂടെ നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടികൾ കുട്ടികൾസിന് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. 20th ഏഷ്യൻ ഗെയിംസിൻ്റെ ഓപ്പണിംഗ് സെറമണിക്ക് ഒരു പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തീം ഉണ്ടായിരുന്നു. ആ തീം എന്താണ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ആൻസർ അയച്ചിട്ടുള്ളൂ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഈ പാട്ട് എനിക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും കേട്ടോ. ബാലനിലെ ആ പാട്ടുണ്ടല്ലോ, സുഷിൻ മ്യൂസിക് ചെയ്തിട്ടുള്ള എങ്ങോട്ടാന്നുള്ള പാട്ട്, ആ ഒരു പാട്ടിലേക്കാണ് ഇപ്പോൾ നമ്മളെത്തുന്നത് മോർണിംഗ് സവാരിയിൽ.

0: 93.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
6: ഹായ്, ദിസ് ഇസ് മഞ്ജുമ.
5: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
6: Radio Suno.
5: Ketu ketu kootu kooda.
6: Kootu kooda.
5: You're listening to.
6: Listening to.
7: Morning Safari.
5: Morning Safari.
7: Morning Safari.
8: Only on Radio Suno 91.7 FM.
9: Malabar Golden Diamonds Morning Safari
10: brought to you by Malabar Golden Diamonds in the

0: പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

സുലേഖ മൻസിൽ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. നമ്മുടെ പ്രണവും പ്രാർത്ഥനയുടെയും നല്ലൊരു ഫോട്ടോ, ഫാമിലി അവർ നിൽക്കുന്ന 3 പേരും ഉള്ള ഒരു നല്ലൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പ്രണവ്, പ്രാർത്ഥന, ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഒരു പുതിയ പുലരി, ഒരു പുതിയ പ്രതീക്ഷ, മനസ്സിൽ നിറയെ നന്മകൾ, ജീവിതത്തിൽ നിറയെ പുഞ്ചിരികൾ, ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ, സുപ്രഭാതം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അഖില നാസിഫാണ് മെസ്സേജ് അയക്കുന്നത്. റിയാദിൽ നിന്നാണ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അഖില നാസിഫിനും വളരെ സ്നേഹത്തോട് പറയുന്നു. മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. മാധവ്, മനോജ്, മാനവ്, മനോജ് ആൻഡ് മഞ്ജു, മനോജ് അടിപൊളി. ഇന്ന് ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സ്പെഷ്യലായിട്ട് പ്ലീസ് വിഷ് എ വെരി ബിഗ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് 3 പേരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മാധവ്, മനോജ്, മാനവ്, മനോജിൻ്റെ ഫാദർ മനോജിന് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അവരുടെ 3 പേരുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് ആണ് മാധവ്, മാനവ് ആൻഡ് മഞ്ജു.

ഗുഡ് മോർണിംഗ് അഗെയിൻ. നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുമിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നാണ് ലൂക്ക് പറയുന്നത്. എന്താണ് ആ സ്പെഷ്യൽ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ലൂക്ക്, ഡാനിയൽ ആൻഡ് കരോലിൻ ആണ് ഭവൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ സെപ്റ്റംബർ 19 ശ്രീഹരി ഏട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആശംസകൾ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ശ്രീഹരിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മൾ സ്പെഷ്യലി വിഷ് ചെയ്യുന്നത്. കൂടെ തന്നെ അക്സ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും അക്സ, നിഹാൽ ആൻഡ് നവാബ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ മിന്നൂസിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ടുഡേ ഇന്ന് എക്സാം ആണോ? ഇന്ന് എല്ലാവരും എക്സാമിൻ്റെ ആ ഒരു ഫീലാണ് കേട്ടോ. ഐ ഹോപ്പ് ഐ പാസ് നോ. ഓക്കെ, ടുഡേ അവർക്ക് ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ്. അപ്പോൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും കേട്ടോ മിന്നൂസെ, അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി. ഒപ്പം തന്നെ നമ്മുടെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറമണിക്ക് ഇത്തവണ ഒരു നല്ല തീം ഉണ്ടായിരുന്നു. ആ തീം എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മനോജ് ഏട്ടൻ, സജീവ് റോസ് ഫാമിലി, ഓർവിൽ എവ്ലിൻ, എല്ലാവരും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഷസ് മനോജിന് വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ മനോജ് അങ്കിൾ, ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ബി ഫാമിലിയാണ്. ബെൻലിൻ, ബ്രെഡ്ലിൻ, ബെനേറ്റ, അവരുടെ സ്പെഷ്യൽ വിഷസും അദ്ദേഹത്തിനായിട്ട് വന്നിട്ടുണ്ട്. രവിശങ്കർ ജി ചിരിക്കുന്നുണ്ട് നമ്മുടെ മിന്നൂസിൻ്റെ മെസ്സേജ് കേട്ടപ്പം. ഐ ഹോപ്പ് ഐ പാസ് എന്നുള്ളത് കേട്ടിട്ട് ആൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് അബ്ദുൾ റൌഫ് ആണ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഓഫ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് എം ഇ എസിൽ എക്സാം ഇപ്പോൾ ഇല്ല, സമ്മർ വെക്കേഷന് മുൻപ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുൾ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ്. റുവ, ഫല, നൂർ, നഹിയാൻ എല്ലാവരുടെയും മെസ്സേജ് ആയിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ചധികം ആളുകളുടെ പേരുകളിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് മുജീബെ. കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ ജോൺ, ഡാൻ ജോൺ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. റൈറ്റ് ആൻസർ അയച്ചിട്ട് നമ്മുടെ ദിവ്യ ശരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഉള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആയിട്ട് തന്നെ ഉത്തരം അയക്കുന്നു. രഘുനന്ദനും രഘുനന്ദിയുമാണ് ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. ഇറ്റ്സാക് ആൻഡ് ലിസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജാസ്ലിൻ ഓസ്റ്റിൻ, ജോവ്ലിൻ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവാന, സാവിയോ ആൻഡ് ഇസബൽ റൈറ്റ് ആണ് കേട്ടോ. സ്റ്റീവൻ ആൻഡ് സൈറയുടെ മെസ്സേജ് ഉണ്ട്. മുഹമ്മദ് റാഫിഹ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജും ചോദ്യത്തിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ അബിജാനിക്സൺ മെസ്സേജ് ചെയ്യുന്നു. ദിൽഷാദയുടെ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നത് നമ്മുടെ ദുബൈയും ന്യൂഹു ആണ് മെസ്സേജ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ ആ ഒരു ഫാമിലി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. നിങ്ങൾക്കും വലിയൊരു സ്നേഹം സ്പെഷ്യലി പറയുന്നു കേട്ടോ. റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ്, ഐ എം നബാ മുസീമിൽ ഫ്രം എം ഇ എസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഷബാനയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആഹിലിൻ്റെ മെസ്സേജ് ആയിരുന്നു അത്. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആൻസ്രിത ആണ്, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ കാർത്തിക്കാണ് നെക്സ്റ്റ് എത്തിയിരിക്കുന്നത്. കാർത്തിക്ക് കറക്റ്റായിട്ട് തന്നെ അയച്ചിരുന്നുണ്ട്. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫാരിസ്, അഭിമോൻ, ആര്യ, വിഹാൻ, റഫ, ഇഷാന, ഐഷ, ഹെലൻ, റീച്ചൽ എല്ലാവരുടെയും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ പേരുകളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ട്, സർവമായ മൂവിയിലെ മായാജാലമേ, ഈ ടൈമിനൊക്കെ കേൾക്കാൻ പറ്റിയൊരു പാട്ടല്ലേ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
4: 500 5613.
5: Brought to you by Malabar Gold and Diamonds in the Puthiya Showroom, ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ
7: വിത്ത് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
8: ഇന്നെനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് ഇനിയും എത്താനായിട്ടുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 40 ആണ് കേട്ടോ. അപ്പം ഞാൻ വളരെ സ്പീഡിൽ ഇനിയും ഒരുപാട് പേരുകളിലേക്ക് വരാനായിട്ടുണ്ട്. ഉമേഷിന് ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം ഈസ ജെഷാൻ, അവർ എം ഇ എസിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ കാശിയുടെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. So please wish all the friends of 3J എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും നമ്മളുടെ ഒരു ബെസ്റ്റ് വിഷസ് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. കാശി ഭവൻ സ്കൂളിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നിംസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും എം ഇ സ്കൂളിലേക്ക് പോകുന്ന നൈസാൻ, മെഹ്റാൻ, റിസു ആശംസകൾ പറയുമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും 3 നമ്മളുടെ ഒരു വലിയ സ്നേഹം പറയുന്നു. കൂടെ തന്നെ നമ്മളുടെ മിന്നൂസിന് വേണ്ടിയിട്ട് രവിശങ്കർജി പറയുന്നത് യു ക്യാൻ യു വിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗൂഗിളിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജിത്ത് ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. അജിത്ത്, ഈ പാട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു മണി സമയത്ത് തീർച്ചയായിട്ടും പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അജിത്ത് അൽഖോറാണ് മെസ്സേജ് അയച്ചത്. അക്സ സലീമിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അക്സ ഒരു മെസ്സേജ് കൂടി പറയുന്നു, ഇന്ന് സിസ്റ്റർ ആലിയുടെ ബർത്ത്ഡേ ആണ്, ബ്രദർ നവാബിൻ്റെയും ബർത്ത്ഡേ 22nd ആലിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു അല്ലേ. ഓക്കെ, നവാബിൻ്റെ ബർത്ത്ഡേ വരുന്നു. അപ്പോൾ രണ്ടുപേർക്കുമുള്ള ആശംസകൾ കൊടുക്കാൻ പറയുന്നു. രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടി അക്സസ് വളരെ സ്പെഷ്യലായിട്ട് ഉള്ള വിഷസ് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ മനോജ് ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. വെരി ബിഗ് താങ്ക്സ് ടു റോസ് ആൻഡ് ബി ഫാമിലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്ലു എൻ കെയുടെ അക്കൗണ്ടിൽ നിന്നും അമാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസറാണ് കേട്ടോ. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഹൈ നിസ ആൻഡ് ഓൾ ലിസ്ണേഴ്സ് ഗുഡ് മോർണിംഗ്. അഫ്രീൻ്റെ മെസ്സേജാണ്, ഒരു ഹിന്ദി സോങ് പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഐദിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ടിന തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ്, വിഷിംഗ് മൈ ഹസ്ബൻഡ് തോമസ് ജെയിംസ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ടിന ആൻഡ് ഡോട്ടേഴ്സ് ടാനിയ, ടിയ ആൻഡ് ടിയാര. ഇത് ടി ഫാമിലിയാണ് കേട്ടോ, ടീ ആണ് കൂടുതലും ഉള്ളത്. ഓക്കെ, ഇന്ന് തോമസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. തോമസ് ജെയിംസിന് വളരെ സ്പെഷ്യലായിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് ടിന, ടിയാന, ടിയ, ടിയാര. ഇവരുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ്.

ആരവ് ആൻഡ് ആദിത്യന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട് രാഹുലിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. വെരി ഗുഡ് മോർണിംഗ് സെബാസ്റ്റ്യൻ പോളിന്റെ അക്കൗണ്ടിൽ നിന്നും, ജൊഹാൻ ജോൺ പോൾ ബിർള പബ്ലിക് സ്കൂൾ, ജുവൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ ഇന്ന് മാത്സ് എക്സാം ആണ്. ഹാ, അതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നമ്മുടെ ഐറക്കുട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഭവൻസിലാണ് ഐരമോൾ പഠിക്കുന്നത്. ജീസലിന്റെ അക്കൗണ്ടിൽ നിന്നും അൽന ടാലിയ ആൻഡ് അസ്വ ജെയ്സൽ ബിർലയിലാണ് അവർ പഠിക്കുന്നത്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷമുള്ള ഒരു കുറേ മൊമെന്റ്സ് എനിക്ക് മെസ്സേജിലെ വിജീഷാണ് അയച്ചു തന്നിട്ടുള്ളത്. രാംദേവിൻ്റെ ഫോട്ടോസും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സന്തോഷ വിശേഷങ്ങളും ഒക്കെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ഹെവ്നിക്കിൻ്റെ മെസ്സേജ് ഉണ്ട്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ കുട്ടികളിലെ ഒരാളാണ് നമ്മുടെ ഹെവ്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹെവ്നിക്കിൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് വിഷസ് വളരെ സ്പെഷ്യലായിട്ട് ഹെവ്നിക്കിന് പറയുന്നു കേട്ടോ. ഹലോ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ലൊരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്പൈസി പെരി പെരി ഡേ എന്നാണ് ഹെബിൻ്റെ മെസ്സേജ്. ഹെബിനെ ഇതുപോലത്തെ വെറൈറ്റികളൊക്കെ ഇനിയും കൊണ്ടുവരും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജീഷാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അവാനിയ ആൻഡ് അർണവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സുജേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രിൻസിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഇന്ന് 3 കുഞ്ഞു ബാലാഘമാർ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് 10 വർഷം തികഞ്ഞു. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം തന്നെ മുഴുവനായിട്ട് മാറി. അവരുടെ കുസൃതികളും അവരുടെ ചിരികളും മാത്രമുള്ള ഒരു ലോകം വളർന്ന് വലുതാകുമ്പോൾ ചുറ്റുമുള്ള സഹജീവികളുടെ കണ്ണീരും സങ്കടവും ഒപ്പാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട 3 കുട്ടീസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മുടെ ഇയാൻ, ഇവ, ഈസ, 3 പേരെയും ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേർക്കും വളരെ സ്പെഷ്യലായിട്ട് ഇയാൻ, ഇവ, ഈസ 3 പേർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ ബർത്ത്ഡേക്ക് നിങ്ങൾ മൂന്നുപേരും അടിച്ചു വിളിക്കൂ, സൂപ്പർ ആക്കൂ കേട്ടോ. ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാൻ അൻസാനയാണ് നെക്സ്റ്റ് മെസ്സേജിൽ എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. അസറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് സുഖാണോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ റിയാസ് ആണ്, സുഖമായിട്ടിരിക്കുന്നു റിയാസ്. നെക്സ്റ്റ് അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ബിജു സലീമിന്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അബിദിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് നെസ്സ, രാവിലെ തന്നെ മോർണിംഗ് സവാരി കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം വേറെ ഇല്ല. താങ്ക് യു, താങ്ക് യു സോ മച്ച് അബിദ്. സജീർ സഞ്ജുവിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് സജീർ. നമ്മളുടെ സൈറക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഒരു ഇതിലാണ് സൈറക്കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 3J എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സൈറക്കുട്ടിക്കും ഒരു നല്ല വിഷസ് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിഷസ് പറഞ്ഞിട്ട്, ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉള്ള ബെസ്റ്റ് വിഷസ്, വളരെ സ്പെഷ്യലായിട്ട് നല്ലതായിട്ട് എഴുതി എനിക്ക് ഒരാൾ അയച്ചിട്ടുണ്ട്. അയച്ച ആളുടെ പേര് കാണുന്നില്ലല്ലോ, അഖിലേഷാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. Heartfelt best wishes to everyone writing their exams today എന്ന് പറഞ്ഞിട്ട് അവരുടെ എക്സാം ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ നല്ല രീതിയിലും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുറിപ്പ് അദ്ദേഹം ഇവിടേക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അഖിലേഷ് ആണ് ആ ഒരു നല്ല വിഷസ്, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി അയച്ചിട്ടുള്ളത്. ഇപ്പം സ്കൂളിൽ എത്തും, എൻ്റെ മോളുടെ മെസ്സേജ് ഒന്ന് വായിക്കൂ. ഓ, തീർച്ചയായിട്ടും. ഐറ പൊതാർ പേൾ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്. ഐരക്കുട്ടിക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ, ഞാൻ കേട്ട് കാണുന്നത് ഞാൻ കരുതുന്നു കേട്ടോ. നെക്സ്റ്റ് കമറുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ടു ഓൾ, എ പ്ലസൻറ്റ് ആൻഡ് വണ്ടർഫുൾ ഡേ എഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മനക്കുട്ടി അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഓക്കെ, ഒരു പാട്ട് ചോദിക്കുന്നു ലെറ്റിന, ഞാൻ ആ പാട്ടിലേക്ക് വരാം കേട്ടോ, അതിന് കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റഹ ലിയോ അവരുടെ മെസ്സേജാണ്, വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. ഓ, ഇന്നലത്തെ ബർത്ത്ഡേൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് ഹെവനിക്ക് അയച്ചു തരുന്നുണ്ട്, അടിപൊളി. ഓ, തകർപ്പനായിരുന്നു അല്ലേ, ഓഹോഹോ, വമ്പൻ തീമിലൊക്കെ ആയിരുന്നല്ലോ, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നൗഷാദാണ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ലെഞ്ചുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, ആൾക്ക് നല്ലൊരു മോർണിംഗ്. ഫസ്ന അഷ്റഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആദം അഹമ്മദാണ് മെസ്സേജ് അയക്കുന്നത്. MES നിന്നാണ് ഫസ്നയുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ടിസ്മൻ അൻറ്റിസയ്ക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് എത്തേണ്ട സമയം ഇങ്ങനെ അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്വയുടെ ഒലിവ് സ്കൂളിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇഷ്വയ്ക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ ഓപ്പണിംഗ് സെറമണിക്ക്, ഏഷ്യൻ ഗെയിംസിൻ്റെ ഓപ്പണിംഗ് സെറമണിയുടെ പേര് ഹാർമോണിക് ഹാർട്ട് ബീറ്റ് എന്നായിരുന്നു കേട്ടോ. സ്ലോഗൻ ഉണ്ട്, സ്ലോഗൻ വേറെ മറ്റൊരു സ്ലോഗൻ ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലോഗനും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ലോഗൻ കൂടി ഇത്തവണ നമ്മുടെ ഏഷ്യൻ ഗെയിംസിനുണ്ട്. ഞാൻ ഈ ഒരു ഓപ്പണിംഗ് സെറമണിയെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും റൈറ്റ് ആൻസറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് സയൻസ് എക്സാം എഴുതുന്ന ഗ്രേഡ് 9 സ്റ്റുഡൻസിന് ഒരു ഓൾ ദി ബെസ്റ്റ്. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടീസിന് ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് സാധിക്കാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പ്ലീസ് വായിക്കൂ. ഹായ് നിസ ആൻഡ് ഓൾ ലിസ്ണേഴ്സ്, ഗുഡ് മോർണിംഗ്. അഫ്രീൻ്റെ മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫ്രീനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നൊരു ഹിന്ദി സോങ് ആണ് ചോദിക്കുന്നത്. അടുത്ത മണിക്കൂറിലായിരിക്കും ഹിന്ദി സോങ്ങിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഇപ്പം എന്തായാലും അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോവാണ്. ഖലീഫ മൂവിയിലെ പാട്ടാണ് ഇപ്പം നിങ്ങൾ നമ്മളൊരു മിഷ് കേട്ട് ആസ്വദിക്കാനായിട്ട് പോകുന്നത് മോർണിംഗ് സവാരിയിൽ. സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റാണ്. ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
1: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
0: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
1: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
0: Visit www.kidsexpo.qa. Mundinam
2: paarthene. Hello everyone, this is Naresh Iyer.
3: You are listening to
2: Radio Suno 91.7. Kettu kettu kootu kooda.
3: You're listening to
4: Morning Safari.
3: Morning Safari.
4: Only on Radio Suno 91.7 FM.
3: Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda.

0: Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

സ്പീഡ് ട്രാക്ക് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ഇന്ന് സെപ്റ്റംബർ 20 ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഇന്ന് എൻ്റെ സുഹൃത്ത് അജയന്റെ ജന്മദിനമാണ്. അവന് വേണ്ടിയിട്ട് ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് സഖീർ അല നല്ലൂർ, അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സുഹൃത്ത് അജയന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിശ്വാസം.

ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൂടെ എല്ലാ ദിവസവും കൂടെ കൂടുന്ന ടീം എത്തിയിട്ടുണ്ട്. ഷിഹാബ്, സനലീഷ്, ഡോക്ടർ നാജിയ, ഡോക്ടർ നവൽ ആൻഡ് ഓൾ ഫോക്കസ് ടീം, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു മോർണിംഗും നമ്മൾ വിഷ് ചെയ്യുന്നു. സിജോ വർഗീസ്, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്ന നല്ലൊരു ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസ്ണേഴ്സ് എന്ന് പറയുന്നു. സ്നേഹജുൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സ്നേഹജുനും പറയുന്നു. ഒപ്പം ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാനിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് എല്ലാവർക്കും കണക്റ്റഡ് ആകുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് സുനീഷ് കുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സുനീഷ്. അതായത് ഇന്ന് ചില സ്ഥലങ്ങളിൽ വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ് കേട്ടോ. വളരെ റിലേറ്റഡ് ആയിട്ടുള്ള, റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ് നല്ലൊരു വിശ്വസ കൊടുക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ 20th. വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മെസ്സേജുകൾ പ്രതീക്ഷിക്കുന്നു. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ്. നിങ്ങളുടെ വൈഫിന് സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ആശംസകൾ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ആരുടെ മെസ്സേജ് ആയിരിക്കും ആദ്യം വരിക, അതും ഞാനിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സുപ്രഭാതം പറഞ്ഞിട്ട് ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റ് ചേച്ചി. ഓക്കെ, ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ്. അപ്പോൾ വൈഫിനുള്ള ആദ്യത്തെ വിഷസ് ആരായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്? ആ ഒരു മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാം. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട വൈഫിനോടുള്ള സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ദിവസത്തെ കണക്കാക്കുന്നത്, വൈഫ് അപ്രിസിയേഷൻ ഡേ. അപ്പോൾ ഒരു നല്ല വിഷസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. 5000 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സജീർ സഞ്ജു ആണ്. എൻ്റെ വൈഫിനൊന്ന് വിഷ് ചെയ്യാമോ? വൈഫ് അപ്രിസിയേഷൻ ഡേ ആയതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് കേട്ടത്, എൻ്റെ വൈഫിൻ്റെ പേര് സനൂജ എന്നാണ്. ഓക്കെ, അപ്പോൾ സനൂജ, വൈഫിൻ്റെ പേര് സനൂജ എന്നാണ്. അപ്പോൾ സനൂജയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സജീറാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ ജബ്ബാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിഷസ് ടു മൈ വൈഫ്, ഹർ നെയിം ഈസ് ജസീറ. ഓക്കെ, അപ്പോൾ ജസീറയ്ക്കുള്ള സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് അബ്ദുൽ ജബ്ബാറാണ് സ്പെഷ്യലി വിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അയച്ചാളുടെ പേരില്ല. എൻ്റെ വൈഫ് നിഷയ്ക്ക് ഹൃദയം നിറഞ്ഞ വൈഫ് അപ്രിസിയേഷൻ ഡേ വിഷസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അയച്ചാളുടെ പേരില്ല. എനിവേ, നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് കൊടുക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈഫിൻ്റെ പേര് അനീസ ടി പി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അയക്കുന്ന ആളുടെ പേര് ഷഹദ് എന്നാണ്. അപ്പം ആൾക്കൊരു വിഷസ് കൊടുക്കാൻ പറയുന്നു. അപ്പം അനീഷ ടി പിക്കുള്ള സ്പെഷ്യൽ വിഷസ് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചോളൂ. 5000-9917 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Hi guys, this is Nikki Galrani here.
2: You're listening to
1: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 91.7 FM,
1: Qatar's favorite radio station.
2: This is
0: Radio Suno 91.7 FM,
2: Qatar's happiness frequency.
1: Now available on
2: Apple Podcast
0: and
2: Google Podcast.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
2: This is
4: Morning Safari. Morning Safari.
2: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari.
3: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
0: ഇൻ അസോസിയേഷൻ വിത്ത്
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
7: ഇന്ന് സെപ്റ്റംബർ 20 വളരെ മനോഹരമായ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത്. ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ് കേട്ടോ. ഒരുപാട് പേര് വൈഫിനുള്ള സ്പെഷ്യൽ ആശംസകൾ ഇങ്ങനെ മെസ്സേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശാന്ത് കുമാറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിഷസ് ടു മൈ വൈഫ് പ്രിയങ്ക പ്രശാന്ത്. പ്രിയങ്കയ്ക്കുള്ള സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യൽ വിഷസ് ആണ് പ്രശാന്ത് കുമാർ അദ്ദേഹം മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ബേസിലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബേസിൽ ബേബി ആണ്. വിഷസ് ടു മൈ വൈഫ് നീനു ജോയ്ക്കുള്ള സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബേസിൽ ബേബിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. റംഷീദ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നമ്മുടെ ആഡം, ഏജൻ, അൽന ഏജൻ എല്ലാവരുടെയും സ്റ്റഡി ലീവ് ആണ് ടുഡേ. ഓക്കെ ഓക്കെ. ആൻഡ് ആഡം ഈസ് ഹെഡിങ് ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ അജി ജേക്കബിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ക്ഷമയ്ക്ക്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്നേഹിച്ചാലും അത് തീരില്ല എന്നെനിക്കറിയാം. എങ്കിലും എൻ്റെ ആത്മാവ് തൊട്ട സ്നേഹവും കരുതലും നിന്നിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വൈഫ് ക്ഷമയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടുള്ളൊരു നൽകിലും എൻ്റെ ആത്മാവ് തൊട്ട സ്നേഹവും കരുതലും നിന്നിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് വൈഫ് ക്ഷമയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടുള്ളൊരു നല്ല

ചെയ്യണം എന്നുകൂടി പറയുന്നു. തീർച്ചയായിട്ടും ഹുസൈൻ വളരെ സ്നേഹത്തോടുകൂടി വൈഫ് ഷഹനയ്ക്ക് സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഹംസക്കുട്ടി വൈഫിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. സലീനയാണ് പേര്, വൈഫിന്റെ പേര്. അപ്പൊ വിശ്വസ് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഹംസക്കുട്ടിക്കും വൈഫ് സലീനയ്ക്കും, സലീനയ്ക്കാണ് സ്നേഹം നിറഞ്ഞ വിശ്വസ് ഹംസക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ വൈഫിന്റെ കൂടെയുള്ളതാ എല്ലാവരും ഒരുപാട് പേര് നല്ല നല്ല ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിനയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. Special wishes to my wife Anita from Vinay. വിനയ് വൈഫ് അനിതയ്ക്കുള്ള സ്പെഷ്യൽ വിഷസ് പറയുന്നു. കൂടെ തന്നെ ശ്യാംലാലിൻ്റെ വൈഫിൻ്റെ പേര് നല്ല വെറൈറ്റി ആണല്ലോ, പ്രസരിക. അതാണ് എനിക്ക് ഡൗട്ട് വന്നത്, അത് സരിക എന്ന് വായിച്ചു. ഇപ്പോൾ ടൈപ്പ് ചെയ്യപ്പോൾ തെറ്റിപ്പോയതാണോ എന്ന് ഞാൻ വിചാരിച്ചു അല്ല. കറക്റ്റ് ആണല്ലേ, പ്രസരിക എന്നാണ് പേര്. നല്ല വെറൈറ്റി പേര് കേട്ടോ പ്രസരിക. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് സുനീഷ് കുമാറാണ്. വൈഫിൻ്റെ പേര് ലിൻഷി എന്നാണ്. അപ്പോൾ ലിൻഷിക്കുള്ള സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ട് സുനീഷ് കുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റംഷാദ് പറയുന്നത് വിഷസ് മൈ വൈഫ് ഇർഫാന ബീഗം എന്നാണ് വൈഫിന്റെ പേര്. അപ്പൊ ഇർഫാന ബീഗത്തിനുള്ള സ്നേഹം നിറഞ്ഞ വിഷസ് റംഷാദാണ് ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേയിൽ നൽകിയിട്ടുള്ളത്. ഹൈനിസ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒന്ന് വിഷയണം, അമീന ഫവാസ് ഒരു മോനുണ്ട്, ഫെമിൻ എന്നാണ് പേര്. അപ്പം അമീനയ്ക്കും ഫവാസിനും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, വൈഫ് അപ്രിസിയേഷൻ ഡേ വൈകിട്ട് വല്ല ബിരിയാണിയും വെച്ച് തന്നാലും അപ്പോൾ സ്നേഹത്തോടു കൂടി സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ട് സനൽജിയുടെ ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്, അടിപൊളി. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഒരുപാട് പേരുടെ വോയിസ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈസൽ പറയുന്നത് 25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് വൈഫ് മുനീറയ്ക്ക് വിഷസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഷിബു ഇബ്രാഹിമിൻ്റെ മെസ്സേജ്, വൈഫിൻ്റെ പേര് ഷമി എന്നാണ്, ഷമിക്കുള്ള ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ല നല്ല ആശംസകൾ. വൈഫ് അപ്രിസിയേഷൻ ഡേയുടെ സ്പെഷ്യൽ വിഷസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഷിബുദ ഇങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വൈഫ് ഷമിക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിഷസും വിശേഷങ്ങളൊക്കെ കേട്ടിങ്ങനെ വരുന്ന വഴിയിൽ അതിന് പറ്റിയൊരു പാട്ടുകൂടി ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർ വിവാഹിതരായാൽ എന്ന മൂവിയിൽ ഒരു പഴയ പാട്ടായിരുന്നു, കുറച്ചുകൂടി പഴയ പാട്ടായിരുന്നു ആ പാട്ട്. വീണ്ടും ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പൂമുഖവാതിൽക്കൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടിലേക്കാണ് നമ്മളിനി എത്തുന്നത്. മോർണിംഗ് സവാരിയിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Hi, this is Suhasini.
4: You're listening to
3: Radio Suno 91.7. Ketu ketu kootukodam.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. ഇങ്ങനെ വൈഫ് അപ്രിസിയേഷൻ ഡേയുടെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ സ്പെഷ്യൽ വിഷസ് എത്തുന്നുണ്ട്. കൂടെ തന്നെ സോളിയുടെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് നെസ്സാന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. എ സിമ്പിൾ ടിപ്പ് ഫോർ ഓൾ ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് സോളിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാപ്പി വൈഫ് മീൻസ് എ ഹാപ്പി ലൈഫ് എന്നാണ്. ഹാവ് എ വണ്ടർഫുൾ സൺഡേ എന്ന് പറഞ്ഞിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു മെസ്സേജ് സോളി അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ സജ്നു കാലത്തിൻ്റെ കൈവേടികളിൽ സ്നേഹത്തിൻ്റെ തണൽ വിരിച്ച എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പതിരാതെ ഒപ്പം കൂട്ടായി നടന്നവളെ വാക്കുകൾ കൊണ്ട് അളക്കാനാവില്ല. നിന്റെ സ്നേഹവും സമർപ്പണവും ജീവിതത്തിൽ നീ നൽകിയ ഓരോ വെളിച്ചത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഓ, ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട സജ്ന എന്ന് പറഞ്ഞിട്ട് നൗഷാദാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നൗഷാദ് സജ്നയ്ക്കാണ് സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. ഷിഹാബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മീ ഷിഹാബ് എന്ന് പറഞ്ഞിട്ട് ഫത്തിയ എന്നാണ് വൈഫിൻ്റെ പേര്. എല്ലാവിധ ആശംസകളും സ്നേഹവും ഒക്കെ തന്നെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കുറിപ്പയുടേക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് കരുതുന്നു കേട്ടോ. എനിവേ, ഷിഹാബ് വൈഫിനെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. സെബാസ്റ്റ്യൻ പോളിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ഓക്കെ വിഷസ് ടു ലിദിയ. ഓക്കെ, ലിദിയ എന്നാണ് വൈഫിൻ്റെ പേര്. 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ട് 80s trendy സമയത്ത് അവർ കിടിലും ഫോട്ടോയൊക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും സെബാസ്റ്റ്യൻ ആൻഡ് ലിദിയ അവർക്കും നല്ല സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് പറയുന്നു. വൈഷാഖിൻ്റെ മെസ്സേജ് ആണ്. നിസ ഗുഡ് മോർണിംഗ്. വൈഫിൻ്റെ പേര് ഷാന എന്നാണ്. അപ്പോൾ ആൾക്കൊരു നല്ല വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വൈഷാഖ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വൈഷാഖിൻ്റെ വൈഫ് ഷാനയ്ക്കും സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിരിക്കുന്നത്, ഇത് അയച്ചിരിക്കുന്ന ജിനോസ് ആണ് കേട്ടോ. യു ആർ നോട്ട് ജസ്റ്റ് മൈ വൈഫ്, യു ആർ മൈ ഹോം, മൈ ഹാപ്പിനെസ് ആൻഡ് മൈ ഫോർ എവർ. അടിപൊളി. ഓക്കെ, ഇത് അയച്ചിരിക്കുന്ന മൈ സ്വീറ്റ് വൈഫ് ബെപ്സി ബോവസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ബെപ്സി എന്നാണ് പേര് വൈഫിൻ്റെ. അപ്പം ബെപ്സിക്കുള്ള സ്പെഷ്യൽ വിഷസ് ജിനോസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്, ഓക്കെ വലിയൊരു കുറിപ്പാണ്. ഷക്കീർ അഗ്ലാനാണ് ഒരു കുറിപ്പ് ഇവിടേക്ക് ഇങ്ങനെ അയച്ചു തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലെഞ്ചു ആണ്. ലെഞ്ചുവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് വിമലിൻ്റെയും വൈഫ് ഷൈനിയുടെയും 14th വെഡിങ് ആനിവേഴ്സറിയാണ്, വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന വിമൽ ആൻഡ് വൈഫ് ഷൈനിക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ്. കൂടെ തന്നെ ജിൻസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വൈഫിൻ്റെ പേര് ജിൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈഫിനുള്ള സ്നേഹം നിറഞ്ഞ വിഷസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജിൻസ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജിൻസും ജിൻസിയും അടിപൊളി, ഭയങ്കര അടുപ്പമുള്ള പേരുകളും ആയല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പോൾ ഏതായാലും ഇന്ന് വിഷസ് അയച്ച എല്ലാവർക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരു പുതിയ ഒരു തമിഴ് സോങ്ങിലേക്ക് പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു തമിഴ് മൂവിയിലെ പാട്ടിലേക്കാണ്. ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്തൊരു ഒരു സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അൻബിലവൻ എന്നാണ് സിനിമയുടെ പേര്. ഒരു പാട്ടിൻ്റെ വരിയാണ്. നമുക്ക് വിനയ് താണ്ടി വരുവായ എന്നുള്ള പാട്ടിൻ്റെ ട്രാക്കുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു വരി ഭയങ്കര നല്ല ഓർമ്മയുള്ള വരിയായിരിക്കും. അൻബിലവൻ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഈ മൂവിയുടെ പേരെന്ന് പറയുന്നത്. അശോക് സെൽവൻ നായകനായിട്ട് അഭിനയിക്കുന്ന അൻബിലവൻ മൂവിയിൽ ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്ത ഒരു നല്ല പാട്ടിലേക്ക് മോർണിംഗ് സവാരി എത്തുന്നു. സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് tanishq.ae. Garden of Gems by Tanishq, as vibrant as you.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ്, കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
3: You're listening to
4: Morning Safari.
3: Morning Safari.
4: Morning Safari.
5: Only on Radio Suno 91.7 FM.
6: വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ് ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യം വളരെ വളരെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകളും നല്ല വിഷസും ഒക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് വളരെ സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും, നിറങ്ങളുടെ മനോഹരമായിട്ടുള്ള വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്കൊരു പുതിയ ഭാവം നൽകി തനിഷ്കിൻ്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻസ് ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിൻ്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒക്കെ ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ആഭരണങ്ങളാണ് എന്നുള്ളതാണ്. സബ്റ്റിൽ എവരിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെയുണ്ട്. ഡിന്നറിനാണെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും ഓഫീസിലൊരു സ്പെഷ്യൽ ഡേ ആണെങ്കിലും ഒക്കെ ഒരുപോലെ അണിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, നേരിൽ നിങ്ങൾക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ tanishq.ae എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഖത്തറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റുകളിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ 12th രോഗി സുരക്ഷ വാരത്തിന്, പേഷ്യൻറ്റ് സേഫ്റ്റി വീക്കിന് തുടക്കം കുറിച്ചിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിന് സുരക്ഷിതമായിട്ടുള്ള പരിചരണം എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് ഇത്തവണത്തെ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. പകർച്ചവ്യാധികൾ അല്ലാത്ത രോഗങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള പരിചരണം എന്ന വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പേഷ്യൻറ്റ് സേഫ്റ്റി വീക്കും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ കാര്യങ്ങളിലുള്ള വളരെ വലിയൊരു ഒരു ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നത്. മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ഒക്കെ തന്നെ വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികളും കാര്യങ്ങളും ബോധവൽക്കരണ കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വെബിനാറുകൾ, വെർച്വൽ സെഷൻസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ കേൾക്കുന്നത് ഒരു മരുഭൂമി കഥ എന്ന സിനിമയിലെ പാട്ട്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026-27 സീസണിലെ പരിപാടികളുടെ ഇവന്റ് കലണ്ടർ പുറത്തിറക്കി ഖത്തർ ടൂറിസം വിഭാഗമായ വിസിറ്റ് ഖത്തർ. വിവിധ വിഭാഗങ്ങളിലായി 560-ലേറെ പരിപാടികൾ അരങ്ങേറും. ഇതിനോടനുബന്ധിച്ച് ഏകീകൃത ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമും അവതരിപ്പിച്ചു. ഇവന്റുകൾ കണ്ടെത്തുന്നതിനും ടിക്കറ്റ് ബുക്കിംഗിനുമായാണ് ഏകീകൃത ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അവതരിപ്പിച്ചത്. കലാകായികം, സംഗീതം, വിനോദം, ഭക്ഷണം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഖത്തറിൽ നടക്കാനിരിക്കുന്ന പരിപാടികളുടെ പട്ടികയാണ് വിസിറ്റ് ഖത്തർ പുറത്തിറക്കിയത്. ജപ്പാനിലെ നഗോയയിൽ ആരംഭിച്ച 20th ഏഷ്യൻ ഗെയിംസിൽ വൻ പങ്കാളിത്തവുമായി ഖത്തർ. 26 കായിക ഇനങ്ങളിലായി മത്സരിക്കുന്ന 243 കായിക താരങ്ങൾ ഉൾപ്പെടെ 427 അംഗ പ്രതിനിധി സംഘത്തെയാണ് ഖത്തർ ഗെയിംസിനായി അയച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തെ പ്രശസ്തമായ സ്കൈ ട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡ്ദാന ചടങ്ങിൽ 4 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഖത്തർ എയർവേസ്. ഇതോടൊപ്പം 5-star എയർലൈൻ പദവിയും കമ്പനി നിലനിർത്തി. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ്, ബെസ്റ്റ് എയർലൈൻ ഇൻ മിഡിൽ ഈസ്റ്റ്, മികച്ച ബിസിനസ് ക്ലാസ് ലോഞ്ച്, വേൾഡ്സ് ബെസ്റ്റ് ഓൺബോർഡ് വൈഫൈ എന്നീ പുരസ്കാരങ്ങളാണ് ഖത്തർ എയർവേസ് സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സെമി ഫൈനൽ പോരാട്ടം. ബംഗ്ലാദേശുമായാണ് ഇന്ന് മത്സരം. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 8 തകർത്താണ് ഇന്ത്യ സെമിയിലേക്ക് യോഗ്യത നേടിയത്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
1: 500 പുതിയ ഷോറൂം ഇപ്പോൾ അബൂഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. September 20th. അങ്ങനെ ഈ ഒരു ഞായറാഴ്ച ദിവസം മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന പരിപാടികളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇവന്റുകൾ നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. വൈവിധ്യമാർന്ന ഒരുപാട് സാംസ്കാരിക കായിക വിനോദ പരിപാടികളാണ് 2026-27 സീസണിലെ പരിപാടികളുടെ ആ ഒരു ഇവന്റ് കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. ഖത്തർ ടൂറിസം വിഭാഗമായിട്ടുള്ള വിസിറ്റ് ഖത്തറാണ് നമുക്ക് അരികിലേക്ക് അത് എത്തിച്ചിട്ടുള്ളത്. വിവിധ വിഭാഗങ്ങളിലായിട്ട് 560+ പ്രോഗ്രാംസ് നമ്മൾക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇതിനോടനുബന്ധിച്ച് ഏകീകൃത ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇനി വരുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് ഇവന്റുകൾ നമുക്ക് തന്നെ അറിയാവുന്ന പേരുകളൊക്കെ അറിയാവുന്ന കഥ ടോയ് ഫെസ്റ്റിവല്, ഫുഡ് ഫെസ്റ്റിവല്, അങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരുപാട് ഇവന്റുകൾ നമുക്ക് അരികിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നു. 500+ പരിപാടികൾ കാണാനും ആസ്വദിക്കാനായിട്ടും ഒക്കെയുള്ള ഒരു അവസരങ്ങൾ നമുക്ക് അരികിലേക്ക് വരുന്നു. 2026-27 ഇവന്റ് കലണ്ടറാണ് കഥ ടൂറിസം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ പറയുന്നതോടൊപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ്. അപ്പോൾ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകളും നല്ല നല്ല വിഷസും ഒക്കെ എനിക്ക് ഇനിയും ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ജിനേഷ് ബാബു പറയുന്നത് എൻ്റെ വൈഫ് രജിക്ക് ഒരു സ്വീറ്റ് വിഷ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ജിനേഷാണ് വൈഫ് രജിക്കുള്ള സ്പെഷ്യൽ ആശംസകൾ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിഷിദ ഷിഹാബ്, എൻ്റെ ജീവന്റെ പാതിയായ എൻ്റെ മൊഞ്ചത്തേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആളുടെ പേര് നിഷിദ എന്നാണെന്ന് പറഞ്ഞിട്ട് ഷിഹാബ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിഷിദയ്ക്കാണ് ഇന്നത്തെ ദിവസത്തിന്റെ വളരെ സ്നേഹം നിറഞ്ഞ വിഷസ് ഷിഹാബ് കൊടുക്കുന്നത്. ഗുഡ് മോർണിംഗ് നിസ എൻ്റെ വൈഫ് അമ്പിളി, അമ്പിളിക്ക് ഒരു ആശംസ പറയണു. ഓ തീർച്ചയായിട്ടും പറയാലോ, അമ്പിളിക്കുള്ള സ്പെഷ്യൽ വിഷസ് പറയുന്നു. കൂടെ തന്നെ അജിയുടെ മെസ്സേജ്, സുപ്രഭാതം നിസ ഇന്ന് നാട്ടിൽ പോകുന്ന സുൽഫീഖിന് ആശംസകൾ കൊടുക്കണം. QPC ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടാണ് സുൽഫീഖിനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. എൻ്റെ മോൾ റെയ്ഫ റഹൂഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു അടിപൊളി വിഷ് ചെയ്യാമോന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്യാമല്ലോ, അയച്ചിരിക്കുന്ന ആളുടെ പേരില്ല. എനിവി റെയ്ഫ റഹൂഫ് എന്നാണ് മോളുടെ പേര്. അപ്പോൾ മോൾക്ക് നമ്മളുടെ എല്ലാവരുടെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

വിഷസൊക്കെ കൊടുത്തു കഴിയുന്ന സമയത്ത് ഇനി നമ്മളുടെ കൂടെ ഒരു ഒരു ഒരു ഒരു സ്പെഷ്യൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കും. നമ്മളെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചില വെബ്സൈറ്റുകൾ ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ദിൽബർ എന്നുള്ള ആ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്പെഷ്യൽ വെബ്സൈറ്റ് നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, നാളുകൾക്ക് മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ചു വന്നായിരുന്നു പ്രൈവറ്റ് ബ്ലസ്സിലെ പ്ലേലിസ്റ്റുകൾ കിട്ടുന്ന ഒരു വെബ്സൈറ്റ്. അത് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുകയും ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു സംഭവമാണ് ഡിജിറ്റൽ ചായക്കട. അതും ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ചില വെബ്സൈറ്റുകളാണ് കേട്ടോ. ഈ വെബ്സൈറ്റുകളൊക്കെ കണ്ടെത്തി അതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ക്രിയേറ്ററാണ് നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിധു പ്രതാപ് റിലീസ് ചെയ്തൊരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചന്ദ്രോത്സവം സിനിമയിലെ ആരാരും കാണാതെ എന്നുള്ള പാട്ടിലെ ആ പാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വേർഷനാണ് വിധു പ്രതാപ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വേർഷനാണ് നമ്മൾ ദൈപ്പ കേൾക്കുന്നത് മോർണിംഗ് സവാരിയിൽ. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൌ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവതാൻ സെന്റർ ആൻഡ് വഴുവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സൂരജ് സന്തോഷ് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നമ്മൾ കേട്ടുകഴിഞ്ഞ സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് മനു കെ ദാസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. പൊതാർ പേൾ സ്കൂളിലെ മലയാളം ടീച്ചർ വിനോദ് ഒരു വിഷസ് കൊടുക്കണം, മെഷാഫ് ക്യാമ്പസിലാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ശരത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വൈഫ് മായയ്ക്കൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന്, വൈഫ് അപ്രിസിയേഷൻ ഡേ ആണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശരത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ചില വെബ്സൈറ്റുകൾ, പ്രത്യേകിച്ച് നൊസ്റ്റാൾജിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രവാസികളാണല്ലോ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില വെബ്സൈറ്റുകൾ കണ്ടെത്തി അതൊക്കെ ഷെയർ ചെയ്യുന്ന ഹസീബ് മൊഗ്രാൽ, അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസീബ് നമ്മളുടെ കൂടെ എത്തുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഹസീബിൻ്റെ അടുത്തൊന്ന് ചോദിച്ചറിയാം. സ്പെഷ്യലി പ്രൈവറ്റ് ബസ് പ്ലേലിസ്റ്റ് ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ നമുക്കൊന്ന് ഹസീബിൻ്റെ അടുത്തുനിന്ന് തന്നെ ചോദിച്ചറിയാം. ഹസീബ് ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്. ഓക്കെ, പെട്ടെന്നൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള വെബ്സൈറ്റുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹസീബിന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. എനിക്ക് തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ്സിന്റെ പ്ലേലിസ്റ്റിന്റെ ആ ഒരു വീഡിയോ ആണ് ഒത്തിരി പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
1: ഇപ്പോ ഡെയിലി കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു ടൈമിൽ നമ്മൾ നൊസ്റ്റാൾജി ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ആൾക്കാർ നന്നായിട്ട് ഏറ്റെടുത്ത്. കാരണം വെച്ചാല് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ബസ്സിൽ ഇരുത്തിപ്പിക്കുന്ന പല പാട്ടുകൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം അങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ബസ്സിൽ ഇരുന്ന് പോകുമ്പോൾ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് തരം വൈബാണ്. കാറ്റും ചിലപ്പോ നല്ലൊരു മഴയും പുറത്ത് കടിക്കട്ടിയാല് അതൊരു വല്ലാത്തൊരു ഇതാണ്, അനുഭൂതിയാണ്. ഓൾഡ് 90s എവർഗ്രീൻ ഹിറ്റ് അതായിരുന്നു മെയിൻ ആൾക്കാർക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോഴുള്ള പാട്ടുകളെക്കാളും കൂടുതൽ കുറച്ചും കൂടി പഴയ പാട്ടുകളൊക്കെ എല്ലാം ആൾക്കാർക്ക് വെൽക്കം ചെയ്യുന്നത് പ്രൈവറ്റ് ബസ് ഡോട്ട് ഓൺലൈൻ അതാണ് സൈറ്റ്. അതിൽ തന്നെ മൾട്ടിപ്പിൾ ബസ്സുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റൂട്ട്, മൾട്ടിപ്പിൾ റൂട്ടും പിന്നെ അതിൽ ഓടുന്ന ബസ്സും അങ്ങനെയാണ് ഇപ്പോൾ ആ സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ബസ്സും അതിനകത്ത് ഓരോ തരത്തിലുള്ള പാട്ടും അങ്ങനെ പാടുന്ന ഒരു സെറ്റപ്പാണ്. പ്രവാസികൾക്കാണ് ഇതുപോലുള്ള നൊസ്റ്റാൾജിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ഓൺലൈനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്.
0: പിന്നെ അതുപോലെ കുറേ കോമഡി സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ?
1: ഇതിന്റെ ഡെവലപ്പർ തന്നെ എനിക്കൊന്ന് അയച്ചത് എന്താണ് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞത്.
0: ഓക്കെ, ആ വെബ്സൈറ്റിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡെവലപ്പർ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു. അതിനും നല്ല റെസ്പോൺസ് ആണ്. കാരണം സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന മലയാളികൾക്ക് ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ കോമഡി വായിക്കുക, കാണുക, കേൾക്കുക എന്നുള്ളത് ഭയങ്കര രീതിയിലുള്ള ഒരു ഒരു സ്ട്രെസ് റിലീഫിംഗ് ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് പല തരത്തിലുള്ള ചളികൾ നമുക്ക് വായിക്കാം, നമുക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് നല്ല റെസ്പോൺസ് ആണ്. ഇതിൽ കൂടുതൽ സംഭവിക്കുന്ന വെച്ചാല് ആൾക്കാർ ബാക്കിയുള്ളവരെ കമന്റ് ചെയ്യും, മെൻഷൻ ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പല ചളിയടിക്കാറുണ്ടാവല്ലോ, അവരെന്ന് മെൻഷൻ ചെയ്യുന്നതാണ് മെയിൻ ഇതിനകത്ത് നടക്കുന്നത്. ചളി ഡോട്ട് ഇൻ.
0: ഓഹോ, അടിപൊളി. ഞാനിപ്പം നമ്മുടെ ഹസീബ് പറഞ്ഞ സമയത്താണ് പ്രൈവറ്റ് ബസ് ഡോട്ട് ഓൺലൈൻ ആ വെബ്സൈറ്റിൽ ഞാനൊന്ന് ഇതായിപ്പോ കയറി നോക്കിയിട്ട് നോക്കിയ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സുകളുടെ പേരുണ്ട്, റൂട്ടുണ്ട്, രാജധാനി കോഴിക്കോട് കണ്ണൂര്, ചിറയത്ത് ഗുരുവായൂർ കുന്നംകുളം, കളപ്പുരയ്ക്കൽ കോട്ടയം കട്ടപ്പന എന്നിട്ട് ഈ പറഞ്ഞ പോലെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബസ്സിന്റെ ബെല്ലടി ശബ്ദമുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ, പ്രൈവറ്റ് ബസ് ഡോട്ട് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു ഡിജിറ്റൽ ചായക്കടയിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി വരികയാണ്, മയിൽപ്പീലിക്ക് അവസാനമയിലെ പാട്ട്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊട്ടു കൂടാ.
0: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
6: മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നമ്മൾ പ്രവാസികളെ കൂടുതൽ കണക്ട് ചെയ്യുന്ന ചില രസകരമായിട്ടുള്ള വെബ്സൈറ്റുകളുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു വരികയാണ്. നമ്മളുടെ കൂടെയുള്ളത് ഹസീബ് മൊഗ്രാലാണ്. ഹസീബ്, ഇനി ചോദിക്കാനായിട്ടുള്ളത് ഡിജിറ്റൽ ചായക്കടകൾ, ചായക്കട വൈബ്സ്, അങ്ങനെ കുറേ കുറേ വെബ്സൈറ്റുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എന്താണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ?
7: ചായക്കട വൈബ്സ് നമ്മുടെ പഴയകാലത്ത് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന ചായക്കട സെറ്റപ്പാണത്. അവിടെ പഴയ പാട്ടുകളും ചായ കുടിക്കുന്നതിന്റെ ശബ്ദങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദവും അപ്പൊ കേൾക്കുന്ന ഒരു സ്ലോ മെലഡി സോങ്സ്, ഈ ഒരു സെറ്റപ്പ് ആണ്.
6: ഓക്കെ, എനിക്ക്
7: പിന്നെ
6: അതിനകത്താണ് ഈ ചെവിയുടെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഉള്ളത്. ഓക്കെ ഓക്കെ, അത് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? അതായത് ഒരു ചായക്കടയിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് എന്ത് ആംബിയൻസ് വേണോ ആ ഒരു ആംബിയൻസ് നമുക്ക് ആ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം.
7: എക്സാക്ട്ലി നമുക്ക് പാട്ട് കേട്ട് ചായ കുടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. എന്റെ വീഡിയോക്കേഷൻ നല്ല അട്രാക്ഷൻ ഒക്കെ കേറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ പലരും നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല റീച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
6: ഇപ്പൊ കട്ടൻ ചായ ഡോട്ട് ഇൻ പ്രവാസികളെ കുറച്ചുകൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള വെബ്സൈറ്റുകളുടെ എന്താ പറയാ അന്വേഷണം ഇനിയും തുടരട്ടെ. എന്താണ് ഹസീബ് ചെയ്യുന്ന? എന്താണ്?
7: ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, എഞ്ചിനീയർ ആണ്. അതേപോലെ തന്നെ AI എന്തുസിയാസ്റ്റും കൂടിയാണ്. നാട്ടിൽ കാസർഗോഡാണ്.
6: കാസർഗോഡാണ്. അതാണ് ഹസീബ് മൊഗ്രാൽ അല്ലേ?
7: മൊഗ്രാൽ എന്ന് പറയുന്നത് വില്ലേജ് നെയിം ആണ് ശരിക്കും പറഞ്ഞാല്. കൂടുതൽ പുതിയ പുതിയ സൈറ്റുകളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ AI ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്.
6: ഓ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, തകർപ്പനായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് ഒരുപാട് എന്താ പറയുക, ലൈക്സും റീച്ചും കമന്റും റീപോസ്റ്റും എല്ലാം കിട്ടട്ടെ.
7: താങ്ക് യു.
6: അങ്ങനെ ഹസീബ് മൊഗ്രാൽ ആയിരുന്നു നമ്മളുടെ കൂടെ ഇത്രയും സമയം ഉണ്ടായിരുന്നത്. രസകരമായിട്ടുള്ള ചില വെബ്സൈറ്റ് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് വരികയായിരുന്നു. അപ്പൊ അതിൽ ഇപ്പൊ ഹസീബ് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ നോക്കി പോവുകയായിരുന്നു. കട്ടൻ ചായ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കയറി നോക്കുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ശബ്ദങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടും ആ ഒരു വൈബിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന തരത്തിലാണ് ആ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചുമ്മാ ഒരു രസത്തിന് നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, എന്നാലും ചായയെക്കുറിച്ച് ഇത്രയും പറഞ്ഞു, ചായക്കടയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയം മനസ്സിലേക്ക് വന്ന പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സിതാര നമുക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ചായ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരി അനു സുന്ദരേഷിൻ്റെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നിതിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനുവിന് സ്നേഹം നിറഞ്ഞ വിഷസ്.

ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേ ആയതുകൊണ്ട് അങ്ങനെയുള്ള വല്ല ഹൈഡ് ആൻഡ് സീക്കും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള സൂചനകളൊക്കെ ഇതാ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഞാനിന്ന് എടുത്തു വെച്ച മൂവി അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകുന്നു. ഈ സിനിമയുടെ പോസ്റ്റർ വന്ന സമയത്ത് അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ന് വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഈ സിനിമയുടെ പോസ്റ്ററിൽ ഇൻവിറ്റേഷൻ എഴുതിയിട്ട് ഇന്ന് വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ഒരു വാചകം ഈ സിനിമയുടെ പോസ്റ്ററിലുണ്ടായിരുന്നു. ഇത് ഒരു സൂചനയാണ്. 91 റിലീസായ ഒരു സിനിമയാണ്, 91 റിലീസായ ഒരു സിനിമയാണിത്. 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. ഏതായിരിക്കും ഈ ചിത്രം? കണ്ടുപിടിക്കാൻ പറ്റുമോ? കടുപ്പമായി പോയോ അതോ എളുപ്പമായി പോയോ? അതല്ല, സൽജി ഒരു സിനിമ പറയുന്നുണ്ട് മുഹൂർത്തം, അതല്ല അല്ല അതല്ല മൂവി, മറ്റൊരു സിനിമയാണ്. ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇന്ന് വിവാഹിതരാകുന്നു എന്നുള്ളത് ഈ സിനിമയുടെ പോസ്റ്ററിലെ ഒരു വാചകമായിരുന്നു. 91 റിലീസായ സിനിമയാണിത്. 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ ലഭിച്ച ഈ ചിത്രം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്, 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ വരുന്ന കൂട്ടത്തിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഒരു പുതിയ സിനിമയിലെ ഒരു പുതിയ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ആരം എന്ന സിനിമയിലെ ഒരു പുതിയ പാട്ട് എത്തിയിട്ടുണ്ട്. സൈജു കുറുപ്പ് നായകനായ മൂവിയാണ്. ആ സിനിമയിലെ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്.

0: Peppers Happiness Frequency.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ കായിക കെ എസ് ചിത്ര.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ഡയമണ്ട് നെക്ലേസ് മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. ഒരു വലിയ അഭിനന്ദനങ്ങൾ നമുക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു വിശേഷം ഏഷ്യൻ ഗെയിംസിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വിശേഷമാണ്. ഏഷ്യൻ ഗെയിംസിന്റെ ഷൂട്ടിംഗിൽ ചരിത്ര മെഡൽ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു മലയാളി താരം വിദർശ കെ വിനോദ് എന്നാണ് ഈ താരത്തിന്റെ പേര്. 10 മീറ്റർ വനിതാ എ റൈഫിൾ ടീം ഇനത്തില് വെള്ളി മെഡലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് താരം. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളി വനിത ഷൂട്ടിംഗില് മെഡൽ കരസ്ഥമാക്കുന്നത്. വിദർശ ഉൾപ്പെടുന്ന 3 പേരടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് ആ ഒരു വെള്ളി മെഡൽ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ആ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു വലിയ അഭിനന്ദനങ്ങൾ. മാത്രമല്ല കേട്ടോ, ഇത് ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ ഒരു ആദ്യത്തെ മെഡൽ എന്നുള്ള ആ ഒരു പ്രത്യേകത കൂടി വിദർശയുടെയും ടീമിന്റെ ആ ഒരു മെഡൽ നേട്ടത്തിനുണ്ട് എന്നുള്ള ഒരു വലിയൊരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയാണ് വിദർശ എന്ന് പറയുന്ന ആ ഒരു താരം. വിദർശ കെ വിനോദ് തിരുവമ്പാടി സ്വദേശിയാണ്, കോഴിക്കോടാണ് താരത്തിന്റെ വീട്. ഇത് വിദർശയുടെ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യ തവണ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മെഡലിന് തുടക്കം ഇട്ടുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. സെപ്റ്റംബർ 26 50 മീറ്റർ റൈഫിൾ ഇനത്തിലും വിദർശ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുള്ള ഒരു വിശേഷമാണ് ഈ സമയത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസിൽ ചരിത്ര വെള്ളി മെഡൽ നേട്ടം സ്വന്തമാക്കിയ കോഴിക്കോട്ടുകാരിയായിട്ടുള്ള വിദർശ കെ വിനോദിന് നമ്മളുടെ വലിയൊരു സ്നേഹം സ്പെഷ്യലി അറിയിച്ചുകൊണ്ട് വല്ലാത്ത ക്ലൂ ആയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകളുണ്ട്. ഞാനും വിചാരിച്ചു ഒരു തരം വല്ലാത്ത ക്ലൂ ആയി പോയി. ഓക്കെ, എന്തായാലും ഇന്നത്തെ സൂചനകളുടെ ഇങ്ങനെയാണ് പോകുന്നത്. ഇന്ന് വിവാഹിതരാകുന്നു എന്ന് പറയുന്ന ആ ഒരു വാചകം ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 91 റിലീസായ സിനിമയാണിത്. 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ സ്വന്തമാക്കിയ ഒരു ചിത്രം കൂടിയാണിത്. ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കടുപ്പം സമ്മാനിച്ചു എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ആ കടുപ്പം ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദ സൂചന കൂടി കേൾപ്പിക്കാം. ഈ ശബ്ദ സൂചന അതിനേക്കാൾ കടുപ്പാകുമോ എന്നറിയില്ല, എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ശബ്ദസൂചനയിലൂടെ സിനിമ കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടോ? 91 റിലീസായ ഇന്ന് വിവാഹിതരാകുന്നു എന്ന വാചകം ഈ സിനിമയുടെ പോസ്റ്ററിൽ വന്ന് 3 സ്റ്റേറ്റ് അവാർഡുകൾ സ്വന്തമാക്കിയ ഈ ചിത്രം ഏതാണ്? ശബ്ദസൂചന ദാ ഒന്നുകൂടി. കുറച്ചു പേർക്ക് മാത്രമേ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കടിഞ്ഞൂൽ കല്യാണമല്ല, മറ്റൊരു സിനിമയാണ് നസീമേ. ഏതാണ് എന്നുള്ള ചില ഡയലോഗുകളൊക്കെ എനിക്ക് സൂചനയായിട്ട് ഇവിടേക്ക് തരുന്നുണ്ട്. ഈ ഡയലോഗ് കൊടുത്താൽ മതി, അപ്പം പെട്ടെന്ന് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. ഹസീബ് കറക്റ്റായിട്ട് അയക്കുന്നു, മധുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ശബ്ദ സൂചന കേട്ടപ്പം സിനിമ ഏതാണെന്ന് ചെറുതായിട്ടൊന്ന് ഒന്നൊന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ കിട്ടുന്നവർക്ക് അയച്ചു തരാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും എത്തിക്കഴിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്.

This is Radio Suno 91.7 FM, Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: കസിൻസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മളെ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഡേ കൂടിയാണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. അതായത് ലോക ശുചീകരണ ദിനമാണ്, വേൾഡ് ക്ലീനപ്പ് ഡേ ആണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തവണത്തെ ഒരു തീം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീമാണ്, ഫ്രം ക്ലീൻ പ്ലേറ്റ്സ് ടു ക്ലീൻ സിറ്റീസ് എന്നുള്ളതാണ്. അതായത് വൃത്തിയുള്ള പ്ലേറ്റുകളിൽ നിന്നും വൃത്തിയുള്ള നഗരങ്ങളിലേക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു തീമാണ്, ഫ്രം ക്ലീൻ പ്ലേറ്റ്സ് ടു ക്ലീൻ സിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് ഇത്തവണത്തെ ലോക ശുചീകരണ ദിനം എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ ചെറിയ തീരുമാനവും വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വയം മാറാം, മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കാം, വൃത്തിയുള്ള വീടിനൊപ്പം വൃത്തിയുള്ള നഗരം എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലൂടെയാണ് ഇന്നത്തെ വേൾഡ് ക്ലീനപ്പ് ഡേ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ ബോട്ട് ഷോ അതിമനോഹരമായിട്ട് നമ്മൾ കാണാറുള്ള, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു ഇവൻറ്റ് തന്നെയാണ് ഖത്തർ ബോട്ട് ഷോ 2026 നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഖത്തർ ബോട്ട് ഷോയുടെ 3rd edition ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. 4th സ്റ്റാർട്ട് ചെയ്ത് 7th വരെയായിരിക്കും ഖത്തർ ബോട്ട് ഷോ ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് സെയിലും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബോട്ട് ഷോ ഖത്തർ .com എത്തുകയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് കാണാനും മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാനൊന്ന് വരികയാണ് കേട്ടോ. ഗൂഗിൾ കൃഷ്ണ ഭരതം സിനിമയാണ് പറഞ്ഞത്, പക്ഷേ ഭരതമല്ല കേട്ടോ നമ്മുടെ റൈറ്റ് ആൻസർ. ദൃശ്യ റൈറ്റ് ആൻസറാണ്, ദൃശ്യ കറക്റ്റാണ്. ഷിബു ഇബ്രാഹിം ചോദിക്കുന്നത് വടക്ക് നോക്കി യന്ത്രമാണോ? അല്ല. ഓക്കെ, ജിജു ശരത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹസീബ് റൈറ്റ് ആൻസറാണല്ലോ, ഹസീബെ കറക്റ്റായിട്ട് അയക്കുന്നു. മധുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സനൽ ബി ശരിയുത്തരം അയക്കുന്നുണ്ട്. അതോടൊപ്പം ഹരിദാസിൻ്റെ റൈറ്റ് ആൻസർ, ജാസി ഹുസൈൻ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഫരീസാദ പോസ്റ്ററൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് ആ പോസ്റ്റർ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, ജംഷീദ് അബൂബക്കറിൻ്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റാണ് കേട്ടോ ജംഷീദ്. ശ്യാംലാലിൻ്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഷാനു റൈറ്റ് ആണ്, ഇന്ന സിനിമയാണോ എന്ന് ചോദിക്കുന്നത് അത് തന്നെയാണ്. അൻവർ അലി കറക്റ്റാണ്, ഷാജഹാൻ കറക്റ്റായിട്ട് അയക്കുന്നു. ഷമീം അല്ല കേട്ടോ, ആ മൂവി അല്ല, മറ്റൊരു സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. രാജേഷിൻ്റെ റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂചനകൾ വളരെ സിമ്പിൾ സൂചനകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സിനിമയുടെ പോസ്റ്ററിൽ ഇന്ന് വിവാഹിതരാകുന്നു എന്ന് പറയുന്നൊരു വാചകം കാണാൻ പറ്റും. 91 റിലീസായൊരു സിനിമയാണിത്. 3 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ബെസ്റ്റ് ആക്ടറിന്, ബെസ്റ്റ് ഡയറക്ടറിന്, ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനൊക്കെയുള്ള അവാർഡുകൾ ലഭിച്ച സിനിമയാണ്. സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഔസേപ്പ് അച്ഛൻ സാറാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഡോക്ടർ സണ്ണി എന്നാണ്. കമൽ സാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൂചനകൾ കൂടുതൽ തന്നു കഴിഞ്ഞു. ഇനിയും പിടികിട്ടുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടു 5000097 എന്ന നമ്പറിലേക്ക്. നസീമിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട വൈഫ് റിൻസിക്ക് ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. ഇന്ന് വൈഫ് അപ്രിസിയേഷൻ ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടുകൂടി വൈഫ് റിൻസയ്ക്കുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നസീമിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വിശേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടൈമിൽ കേട്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി പാട്ടിലേക്കും. സാധാരണ എനിക്കൊന്നും ഒരു സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ പാട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കേട്ട് തകർപ്പനായിട്ട് കിടുക്കനായിട്ട് പോകാൻ പറ്റുന്ന ഒരു പാട്ടാണ് എന്നൊരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് പാട്ട് ഏതാണ് എന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. ചെന്നൈ ബീച്ചിലേക്ക്.
1: Of the hour. In the art of Podumakulanda.

0: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ഇത്രയും ക്ലൂ ഒക്കെ തന്നു കഴിഞ്ഞപ്പോൾ സിനിമ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നസീമിന്റെ മെസ്സേജ് ഉണ്ട്, ഷിയാദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ക്രിസിന്റെ മെസ്സേജ് ഉണ്ട്, ഇഫ്തിഹാറുദ്ദീൻ മെസ്സേജ് അയക്കുന്നു, അമീന്റെ മെസ്സേജ് ഉണ്ട്, എസ് ജി എസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്. നിർണയമല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഇന്ന് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ കൂടുതൽ പേരും മനസ്സിലാക്കിയ പോലെ തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയായിരുന്നു കേട്ടോ. ഉള്ളടക്കം എന്ന് പറയുന്ന കമൽ സാറിൻ്റെ ചിത്രമായിരുന്നു നമ്മൾ ഇന്ന് നമ്മുടെ ഹൈഡൻ സീക്കിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചില സ്പെഷ്യൽ വിശേഷങ്ങൾ കൂടി, ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞു പോകുന്ന സമയമായിരിക്കും. ഏഷ്യൻ ഗെയിംസിൽ രണ്ടാം മെഡലിലേക്ക് നമ്മളുടെ ഇന്ത്യ എത്തിയിരിക്കുന്നു. ഷൂട്ടിങ്ങിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലാണ് വെള്ളി മെഡൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാഡ്മിൻ്റണിലേക്കും നമ്മുടെ ടീം ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള വിശേഷമുണ്ട്. പുരുഷ ടീമിന് തിങ്കളാഴ്ച ആയിരിക്കും മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. വനിതാ ടീമിനത്തിലുള്ള പോരാട്ടങ്ങൾ കൂടി നടക്കാനായിട്ട് പോകുന്നു. PV Sindhu ആണ് ടീമിനെ നയിക്കുന്നത്. അതിലൊരു മലയാളി താരം കൂടിയുണ്ട് കേട്ടോ. മലയാളി താരത്തിൻ്റെ പേര് ട്രീസ ജോളി എന്ന് പറയുന്ന മലയാളി താരവും ആ ഒരു ടീമിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടീം തകർപ്പനായിട്ട് മുന്നോട്ട് വരട്ടെ. പുരുഷ ടീമിലെ ഒരു മലയാളി താരമുണ്ട് കേട്ടോ, HS Pranoy, അദ്ദേഹം ടീമിലെ അംഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് ഒന്ന് പെട്ടെന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ സ്പെഷ്യൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്രസീൽ ടീമിൻ്റെ വരവ് കൂടി സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടല്ലേ. അതായത് ബ്രസീൽ ലെജൻഡ്സ് കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിഹാസ താരങ്ങളായിട്ടുള്ള റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ഒക്കെ അടങ്ങുന്ന ഒരു ടീമായിരിക്കും കൊച്ചിയിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് ബ്രസീൽ ലെജൻഡ്സും ഇന്ത്യൻ ഓൾ സ്റ്റാർ 11 തമ്മിലുള്ള ഒരു പോരാട്ടമാണ് September 23 കൊച്ചിയിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് താരങ്ങൾ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ തന്നെയുള്ള ഒരു മത്സരമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ടീമിനെ നോക്കുവാണെങ്കിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരും സൂപ്പർ താരങ്ങളുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട IM Vijayanും ബൈചിങ് ബ്യൂട്ടിയും ഉൾപ്പെടുന്നതാണ് നമ്മളുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർ 11 എന്ന് പറയുന്നത്. അതിൽ തന്നെ മലയാളി താരങ്ങളായിട്ടുള്ള ജോപോൾ അഞ്ചേരി, CK Vinayth, മുഹമ്മദ് റാഫി, NP Pradeep, MV Nelson, റിനോൻ ആൻറ്റോ, അങ്ങനെ അവരൊക്കെ തന്നെ ടീമിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരവും തകർപ്പനായിട്ട് ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങൾക്കൊപ്പം പന്ത് തട്ടുന്ന നമ്മളുടെ ഇന്ത്യൻ താരങ്ങളൊക്കെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരിക്കും. അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഞായറാഴ്ച ദിവസം September 20 ലൈഫിലെ ഒരു മനോഹര ദിവസമായി മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉള്ളടക്കം സിനിമയിലെ പാട്ട് തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നത്. ഇനിയിപ്പോൾ ഹോം ഡെലിവറി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. കുറച്ച് സമയത്തിനുള്ളിൽ സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.

0: 11 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM
1: in association with

ഗുഡ് മോർണിംഗ് ഇനി കാലവിറക്കം സുപ്രഭാതം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുലരി ഇതേ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് മറ്റൊരു ദിവസം സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. ഒരുപാട് പ്ലാൻസ്, ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരാനുണ്ട്. പക്ഷേ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. ആ ഒരു അപ്ഡേറ്റ് എന്നും എനിക്ക് അയക്കാറുള്ള മെസ്സേജാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എവിടെ മെസ്സേജ്? ഗുഡ് മോർണിംഗ് വിഷസ് ഒന്നും കണ്ടില്ലല്ലോ. വീക്കെൻഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് മടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് സെറ്റാക്കി നമുക്ക് ഇതേ നമ്മുടെ ട്രാക്കിലേക്ക് വരേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മെസ്സേജസ് അയച്ചു തുടങ്ങിക്കോളൂ 5000997-ലേക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ്, ഈ വിഷസൊക്കെ അയക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി നിങ്ങളുടെ ഡ്രൈവിൽ കൂടെ ഞാനും ജോയിൻ ചെയ്യാണ്. ഒത്തിരി നല്ല പാട്ടുകളും ഒരുപാട് ലേറ്റസ്റ്റ് അപ്�േറ്റ്സുമായിട്ട് ഇപ്പോഴത്തെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 12:58 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം കേട്ട് കൂട്ടുകൂടാം.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: Hi everyone, this is Bharat here.
5: You are listening to
4: Radio Suno 91.7 KTKT Kutukuda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back. Radio Sonora 91.7 FM. The home delivery time. Sandeep Anand kooda join cheyyunnathu. Studio clock il 10 mani kazhinju 8 minute 43 second. അങ്ങനെ ദേ ഈ ഒരു ടൈം നമ്മൾ നേരെ നമ്മുടെ പതിവായിട്ടുള്ള മെസ്സേജസിലേക്ക് ഗുഡ് മോർണിംഗ് വിഷസ് അതേപോലെ ബർത്ത്ഡേ വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ആൻഡ് കീപ്പിംഗ് എനിബഡി വെയിറ്റ്, അല്ലമീൻ ബ്രോയുടെ ആദ്യത്തെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഡിയർ സന്ദീപ് ബ്രോ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. ഹൗ ആർ യുവിന് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ളൊരു റിപ്ലൈ തരാൻ, യെസ് ഒന്ന് മാറി വരുന്നേയൊക്കെ ഉള്ളൂ. ആ ക്ലൈമറ്റ് ചേഞ്ച് വളരെ മോശമായിട്ട് തന്നെ എന്നെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബിനീഷ് ജോൺ ആണ് അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത്. ബിനീഷ് ജോണിന് ഒരു വിഷ് ആണ് പറയാനുള്ളത്. മരിയ ടോമിക്ക് നല്ലൊരു ബർത്ത്ഡേ വിഷസ് പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് ബിനീഷിൻ്റെ മെസ്സേജ്. തീർച്ചയായിട്ടും അപ്പോൾ മരിയ ടോമിക്ക് അത്രയും തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ആ ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് ഒക്കെ അയക്കാനായിട്ട് മറന്നുകൊണ്ട് കേട്ടോ, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോന്നോട്ടെ. ആൻഡ് ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് അർജുൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്ദീപ് ബ്രോ എന്തൊക്കെയുണ്ട്, ആരോഗ്യം നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രോ, താങ്ക് യു സോ മച്ച്. ആൻഡ് നിസാം ഗുഡ് മോർണിംഗ് പറയുന്നു, രാജേഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, സഞ്ജീർ ഗുഡ് മോർണിംഗ്, ഏറ്റവും നല്ലൊരു ദിവസം ആരോഗ്യവും നേരുന്നു എന്ന് പറഞ്ഞിട്ട് വിപിൻ്റെ മെസ്സേജ്. വിപിൻ അല്ലേ അയച്ചേക്കുന്നത്? അതെ, വിപിനാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചേക്കുന്നത്. അപ്പം എല്ലാവരും ആരോഗ്യമൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടെ പെൻഡിംഗ് ആണ് കേട്ടോ. ആ ഒരു പെൻഡിങ് ബർത്ത്ഡേ വിഷസിലേക്ക് കുറച്ച് മുന്നേ അൻസാർ അയച്ച മെസ്സേജിലേക്കാണ് വരുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് മുജീബിൻ്റെ ബർത്ത്ഡേ ആണ്. മുജീബ് നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം നേരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എല്ലാ ബർത്ത്ഡേക്കും ഒരുമിച്ച് തന്നെയാണ് പരിചയപ്പെട്ടതിന് ശേഷം. പക്ഷേ ഈ വർഷം ഒരുമിച്ചല്ല, അത് പ്രശ്നമൊന്നുമില്ല. അതാ ഈ ഒരു വിഷ് അങ്ങടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മുജീബ് ഹാപ്പി ആയിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ബർത്ത്ഡേയും സ്പെഷ്യൽ ഡേ വിഷസും ഗുഡ് മോർണിംഗ് വിഷസ് ഒക്കെ ദേ സ്വീകരിച്ച് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെ എല്ലാവർക്കും നേർന്നുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് സർവം മായ എന്ന സിനിമയിലെ പാട്ടിലേക്ക്. You have tuned into Khada's Happiness Frequency. Kete kete, kootu kooda.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
2: Action.
3: Mona Dinesha. Adimohamana. Adimoham.
2: Horror.
4: Thanikyu Pogan. Anuada Illya.
2: Or drama.
5: Ente Kudumba. Ente Swargaraji.
2: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
8: എനിക്കറിയാൻ താൻ വരുമെന്ന്.
9: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
8: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: ചെന്നൈ ബീറ്റ്സ്.
11: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
12: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome once again. Welcome back to Radio Sona 91.7 FM. Home delivery time. Sandeep Anand കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 41 മിനിറ്റും 29 സെക്കൻഡും. യെസ്, ഈ ഒരു ടൈം ദേ ഇവിടെ കുറേ പാട്ട് സജഷനൊക്കെ വന്നിട്ടുണ്ട്. ഗോകുൽ കൃഷ്ണ ബ്രോ ഈ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് പാട്ടാണ് ചോദിച്ചേക്കുന്നത്? ലോലിപോപ്പ് മൂവിയിലെ സോങ് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആ സോങ് നമ്മുടെ ലൈബ്രറിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗോകുൽ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് നവാസ് ബ്രോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നുള്ള മെസ്സേജാണ് അറിയിച്ചിരിക്കുന്നത്. നഫ്രു മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ് നഫ്രു ബ്രോ, മെസ്സേജ് ലോഡിംഗ് ആണ് കേട്ടോ, ഒരു സെക്കൻഡ്. മോൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘായുസും അതുപോലെ തന്നെ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ദാ മകൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചാണ് നഫ്രു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറയുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ. ഹാപ്പി ബർത്ത്ഡേ.

യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറയുമ്പോൾ പേര്, നമ്മുടെ കുഞ്ഞിപ്പയ്യന്റെ പേര് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. മുഹമ്മദ് നസൽ എന്നാണ് വാവയുടെ പേര്. നാലാമത്തെ ബർത്ത്ഡേ, അതായത് 4 വയസ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇനി ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ട്രാക്കിലേക്ക് തന്നെ പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. അൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 6:29 സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ക്ലൈമറ്റ് ഇതാ ഒരു ഹോക്സ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ വിഷയം എന്നുള്ളത്, രാവിലത്തെ ടൈം ഡ്രൈവൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഭയങ്കര മിസ്റ്റി ആയിട്ട് കുറച്ച് ഫോഗി ആയിട്ടൊക്കെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്താ കത്ത മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ പൊടിക്കാറ്റൊക്കെ വരാനുള്ള സാധ്യതകളുടെ ആ ഒരു പോസിബിലിറ്റി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇഫ് അറ്റ് ഓൾ യു ആർ എ പേഴ്സൺ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഡസ്റ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, തീർച്ചയായിട്ടും മാസ്ക് ഒക്കെ എടുത്ത് കാറിൽ വെച്ചേക്കാനായിട്ട് മറക്കണ്ട. കാറ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൊണ്ടുപോകുന്ന ഏത് ബാഗായാലും, ഇപ്പോൾ ലാപ്ടോപ്പ് ബാഗ് ആയിരിക്കാം അല്ലെങ്കിൽ സൈഡ് ബാഗ് ആയിരിക്കാം, ഏത് ബാഗിലാണെങ്കിലും അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നുള്ളത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ആരോഗ്യത്തിലേക്ക്, നമ്മുടെ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ ഖത്തറിൽ മെയിനായിട്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എല്ലാ സിറ്റുവേഷനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിൽ എല്ലാ രീതിയിലും തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഓൾമോസ്റ്റ് മിനിസ്ട്രി ഒഫീഷ്യൽസ് ഒക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെൻ ഇറ്റ് കംസ് ടു എനി സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ദാ വീണ്ടും ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അരികിലേക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു പൊടിക്കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, വിസിബിലിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിസിബിലിറ്റി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആക്സിഡൻസിൻ്റെ പോസിബിലിറ്റിയാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ കൂടെയുള്ള വ്യക്തി എസ്പെഷ്യലി മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ഒരു സൈറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഒരുപാട് ഹിഡൻ പോയിൻറ്സും ഹിഡൻ സ്പോട്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഹിഡൻ സ്പോട്ട്സും ഹിഡൻ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ വഴിമാറി പോവുക, കറക്റ്റായിട്ട് റൂൾസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുക. ആ ഒരു അപ്ഡേറ്റാണ് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഹെൽത്ത് സോണിൽ നിന്ന് നേരെ ട്രാൻസ്പോർട്ടിൻ്റെ ആ കാര്യങ്ങളും ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ ചർച്ച വരുമ്പോൾ മനോഹരമായ മറ്റൊരു ട്രാക്കാണ് ദ ഇപ്പോൾ റേഡിയോ 91.7 എത്തുന്നത്. നീലത്താമര എന്ന സിനിമയിലേക്കാണ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ 13:59. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
6: Hi, this is your singer Rahul Nambiar.
7: Vasandamullai pole vandu.
6: You're listening to Radio Suno 91.7, Qatar's favorite radio station.
7: Favorite radio station.
6: Ketu ketu kootu koodam.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Home delivery.

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome once again. Welcome back to Radio Suno 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 കഴിഞ്ഞ 42 മിനിറ്റും 16 സെക്കൻഡും. ഈ ഒരു ടൈമിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും ദർ ഇസ് നോ കോംപ്രമൈസ്. കുറച്ച് മുമ്പ് ആ ഒരു അപ്ഡേറ്റ്, നമ്മുടെ ഹെൽത്ത് പരമായിട്ടുള്ള അപ്ഡേറ്റ് പറയുമ്പോൾ, അത് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് ഒരു ഭാഗമാവുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ട് റഹൂഫാണ് മെസ്സേജ് അയച്ചേക്കുന്ന ഒരു ബർത്ത്ഡേ വിഷാണ് കേട്ടോ. എൻ്റെ മോൾ റൈഫ, റൈഫ എന്ന് തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്, റൈഫ റഹൂഫിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് ജനന ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കുറച്ച് നേരമായി നമ്മുടെ മെസ്സേജുകളുടെ ഇടയിൽ കാണാണ്ട് പോയതാണ് റഫ് ബ്രോ. ആൻഡ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഫോർ മകൾക്ക് വേണ്ടിയിട്ടുള്ള

റൈറ്റ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ അറിയിക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി മറ്റൊരു ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കഴിഞ്ഞില്ലേ, കഴിയാറായി വിപിൻ ബ്രോ. ഓക്കെ, സൗണ്ട് മാറിയപ്പോൾ നൈസായിരുന്നു ബ്രോ. ജലദോഷമാണ്, വേറെ സീനൊന്നുമല്ല, സൗണ്ട് മാറ്റിയതല്ല ഞാൻ, സൗണ്ട് ചെറുതായിട്ടൊന്ന് മാറിയതാണ്, ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇത് കാരണം. അത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ മെസ്സേജ് ഇപ്പോഴാണ് കാണുന്നത്, എന്തൊക്കെയാണല്ലേ. അപ്പോൾ ദേ ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളുടെ കാര്യവും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ചേഞ്ചസൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോം കെയറിലേക്കാണ്. ആൻഡ് യെസ്, ഹോം കെയറിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈം സമ്മർ ടൈമിലേക്ക് ഇനി നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ വിൻ്റർ ടൈമിലേക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ് ലിനൻസ്, പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമാകുമ്പോൾ, വിൻ്റർ ടൈമാകുമ്പോൾ കയ്യിൽ കാശ് ഭയങ്കരമായിട്ട് തന്നെ ബഡ്ജറ്റ് നമ്മളെ എന്താണ് ബുദ്ധിമുട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല, ആരും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ സംഭവങ്ങളൊക്കെ മേടിച്ച് കുറച്ചൊന്ന് നമ്മൾ നേരത്തെ റെഡിയായിരുന്നാൽ മതി. അവരോർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM
1: in association with

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 6:29 സെക്കൻഡും. ഈ ഒരു ടൈമിൽ നമ്മൾ പോകുന്നത് ഖത്തറിൽ നടക്കുന്ന ഇവൻസുകൾ. അത് ഒരു പക്ഷേ ഇപ്പോഴേ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനെ ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായി പോവും. സോ വിതൗട്ട് എനി സച്ച് കൈൻഡ് ഓഫ്, ഖത്തറിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് കൾച്ചറൽ ഇവൻസ് മാത്രമല്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു നോ, അറിയാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ ഖത്തർ ബോട്ട് ഷോ ഇതുവരെ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഈ വർഷത്തെ ഖത്തർ ബോട്ട് ഷോയുടെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ റെഡിലി അവൈലബിൾ ആണ്. ആ ഒരു ഇൻഫർമേഷൻ ദാ ഇപ്പോൾ പുറത്ത് വിടുന്നുണ്ട്. ഒഫീഷ്യൽ മിനിസ്ട്രി സൈറ്റ് തന്നെയാണ് ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ആൻഡ് നവംബർ 4 മുതൽ 7 വരെ 3rd edition തിരിച്ച് ഖത്തറിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ്. വൈ? ബിക്കോസ് കഴിഞ്ഞ സീസൺസ് ഒക്കെ തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. ഓരോ സക്സസ്ഫുൾ ആവുന്ന പരിപാടികളും ഒക്കെ ഖത്തറിൽ ദേ വീണ്ടും വീണ്ടും സീസണുകളായിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് എഡിഷനായിട്ട് തിരിച്ചെത്തുമ്പോൾ നമുക്കും സന്തോഷിക്കാൻ വകയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബോട്ട് ഷോയ്ക്ക് പോയി അടിപൊളിയായിട്ട് കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേ സെക്കൻഡ് ടൈം വീണ്ടും അതിനുള്ള ഒരു അവസരം. ചിലപ്പോൾ 3 തവണയും 4 തവണയും പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. എല്ലാ തവണയും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. സോ ഈച്ച് ടൈം ഇസ് ഡിഫറെൻ്റ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖത്തർ ബോട്ട് ഷോ ടിക്കറ്റ്സ് ഇപ്പോൾ ദാ സെയിലിന് അവൈലബിൾ ആണ്. ഇഫ് ഇറ്റ് ഓൾ യു റിയലി വോണ്ട് ടു നോ അബൌട്ട് ദീസ് തിങ്സ്, തീർച്ചയായിട്ടും നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 5000917-ലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ പറ്റും. എന്തായാലും ബാക്കിയുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 16:04. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ്പീം എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Universe Happiness Frequency.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
3: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞോനെ.
4: നമസ്കാരം, ഞാൻ നന്ദു.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
0: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 55 മിനിറ്റും 53 സെക്കൻഡും. യെറ്റനദർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ദേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള, ഐ മീൻ ഹോം ഡെലിവറി ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ഇങ്ങനെ ആയി വരുന്നു. ബട്ട് ദെൻ ഒഫ്കോഴ്സ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ ട്രാവലിങ്ങിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷനിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരുപാട് സന്തോഷമുള്ള ബർത്ത്ഡേ വിഷസും ഒക്കെ പറഞ്ഞു പോയ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, ഡിഫറെൻ്റ് ഇവൻറ്റ്സ് ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ഖത്തർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് പർട്ടിക്കുലർലി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതൊക്കെ അറിയാനായിട്ട് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കുറച്ച് സമയം ഇതിൻ്റെ പുറകെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി വീട്ടിൽ കുട്ടികളുണ്ട്, അതല്ല നമുക്ക് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം അവരെ ഒന്ന് എൻഗേജ് ചെയ്ത് വിടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെ ടാസ്കുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇവൻറ്റുകൾ, സ്പെഷ്യലി കമ്മ്യൂണിറ്റി വെൽനസ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെൽനസ് പ്രോഗ്രാംസും അതേപോലെയുള്ള ഒരുപാട് കിയോസ്കുകളും ഒക്കെ തന്നെ പല മാളുകളിലും ആയിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ മാക്സിമം കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വൈ? ബിക്കോസ് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ അവരുടെ വോയിസ് റേസ് ചെയ്യേണ്ട ഒരു പോയിന്റിലെത്തുമ്പോൾ അതിനുവേണ്ട ആ ഒരു തുടക്കം, അതിനുവേണ്ട ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അതിന് ഒരു രീതിയിലുള്ള പോസിറ്റീവ് നേച്ചറും ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അത് ചെയ്യണം, അവർക്ക് അതിയായ ആഗ്രഹവും അതിനെ പറ്റിയിട്ട് റിസർച്ചും കാര്യങ്ങളും അവരുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ അവർ നോക്കിയെടുക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് ചില പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ, ചെറിയ രീതിയിലുള്ള ഒരു പുഷ്, അപ്പോൾ ആ പുഷ് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. കുട്ടികളുടെ കാര്യം നമ്മൾ വിട്ടുപോരുത്. ഹോം, അതേപോലെ തന്നെ ആരോഗ്യം, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ബിക്കോസ് അടുത്ത ജനറേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികൾക്ക് കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്തും ഷെയർ ചെയ്യുക. ഇനി ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്,
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: Power up your evenings with 917 evenings. Nyayar mudal gyanam vare vaigittu 5 mani mudal.
6: 917 evenings. Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: Hi, this is Gautam Vasudev Menon.
12: You're listening to
11: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 48 മിനിറ്റും 13 സെക്കൻഡും. എനിക്ക് ഹോം ഡെലിവറി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ഉള്ള സമയത്തിലേക്കാണ് വരുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചധികം കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് പോയി, കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മുമ്പ് അവരുടെ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊന്നും മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യം സൂക്ഷിക്കാനുമായിട്ടുകൂടി വിട്ടുപോരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിക്കോട്ടെ, ഒന്ന് റീകൺഫേം ചെയ്തിട്ട് ദാ ചെറുതായിട്ടൊന്ന് ഞാനും ടാറ്റാ ബൈ ബൈ പറയാണ്. റെസ്റ്റ് എടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ ഒരു സമയത്ത്. ആൻഡ് നിസ്സയ്ക്ക് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. കുട്ടി ബിനോയിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രോ ഞാൻ വീഡിയോ ആ ലിങ്ക് നിസ്സയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അഭിപ്രായം തിരിച്ച് ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം ഇതേപോലുള്ള കമ്മിറ്റ്മെൻസും കാര്യങ്ങളും ഒക്കെ ലൈഫിൽ വരുമ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും ചെയ്തു കൊടുക്കുക, അവരുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ പോയിൻ്റ്, ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം ആരും മറക്കണ്ട. എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷം ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റട്ടെ. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. സി ഓൾ ടുമോറോ.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷറ ഷാഫി. ഹോം ഡെലിവറി

0: ഹായ്, ഞാൻ രജിഷ വിജയൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
3: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
2: Matinee Classics. Matinee Classics.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്.
1: കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: മാറ്റിനി ക്ലാസിക്സ്.

0: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷാറാ ഷാഫി.
1: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമോർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

ഗുഡ് ആഫ്റ്റർനൂൺ ഖത്തർ റേഡിയോ സുനോ 91.7 FM-ൽ വീണ്ടും ദാ ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരു സൺഡേ ദിവസം, ഉറപ്പായിട്ടും നമുക്കൊരു സൺഡേ റിവ്യൂയിലേക്ക് പോകണം. കാരണം ഒരുപാട് പേരാണ് ഈ ഒരു വീക്കെൻഡിൽ നിരവധി സിനിമകൾ കണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം വീക്കെൻഡ് വെറുതെ ഇരിക്കുന്ന സമയത്ത് സിനിമ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതിൽ ഏറ്റവും മെയിനായിട്ട് ഒരു 3 സിനിമകൾ എല്ലാം OTT-യിലൂടെ തന്നെയാണ് ഞാൻ കണ്ടത്. 3 സിനിമകൾ എനിക്ക് ഇന്ന് സംസാരിക്കണം. ബിക്കോസ് ഓൾ ദ 3 ഫിലിംസ് വേർ സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലൊന്നെന്ന് പറയുന്നത് ഐ റിയലി വോണ്ടഡ് ടു സ്റ്റാർട്ട് വിത്ത് ഗാന്ധാരി. ഈ ഒരു ഗാന്ധാരി സിനിമ ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ ഉള്ളതായിരുന്നു. അതിൽ തന്നെയാണ് OTT ഫിലിമായിട്ട് തന്നെയാണ് അത് പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നതും. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഇപ്പം ഞങ്ങളുടെ റേഡിയോ അലവിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് RJ തനീഷയൊക്കെ പറഞ്ഞിരുന്നു, കണ്ടു നോക്കൂ, യു വിൽ ലവ് ഇറ്റ് എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കാണാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ആ പ്രീമിയറിന് ശേഷം അത് കാണാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ആ ഒരു സെപ്റ്റംബർ സ്റ്റാർട്ടിംഗ് തന്നെ കാണണം എന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. എന്തായാലും ഫൈനലി ഐ ഗോട്ട് ദിസ് വീക്കെൻഡ് ടു വാച്ച് ഇറ്റ്. താപ്സി പന്നുവിൻ്റെ ഒരു മൂവിയാണ്. ഭയങ്കര ആക്ഷൻ ത്രില്ലർ കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. മകളെ കാണാണ്ടായതിന് ശേഷം മകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അമ്മയുടെ കഥയാണ്. ഇതിനിടയിൽ ആളുടെ കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ പോകുന്ന ഒരു കഥയാണ്. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ആള് ചെയ്യുന്ന, അതായത് താപ്സിയുടെ സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇങ്ങനത്തെ കുറേ റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് നൽകുന്ന, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ഓരോരോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറേയൊക്കെ സിനിമകൾ ആളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു സിനിമയും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ കാണാം. ഗാന്ധാരി എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. അപ്പോൾ അതുകൂടി പറഞ്ഞ് നേരെ അടുത്ത സിനിമകൾ ഏതാണെന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് പറയാം. ഇനി എനിക്ക് ഒരു തമിഴ് സിനിമയെക്കുറിച്ച് പറയാനുണ്ട്, അത് കഴിഞ്ഞൊരു തെലുഗു സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. ഒക്കെ പോട്ടെ, മലയാള സിനിമയിൽ തന്നെ ഈ ഒരു വീക്കെൻഡിൽ എന്തുമാത്രം സിനിമകളല്ലേ കാണാനുള്ള ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: This is only on Radio Suno 91.7 FM. Brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
5: And
1: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
7: This is your playback singer Naveen Madhav.
8: You are listening to
9: Radio Sunova 91.7. Kettu kettu kuttu kodam.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: വെൽക്കം ബാക്ക് അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ൽ നമ്മളിവിടെ ഇങ്ങനെ സൺഡേ റിവ്യൂയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്കെൻഡിൽ കണ്ട സിനിമകളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നിങ്ങൾ കണ്ട സിനിമകളെ കുറിച്ചിട്ട് മെസ്സേജ് അയക്കാട്ടോ 5000 ലേക്ക്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു തെലുഗു ഫിലിമിനെ കുറിച്ചിട്ടാണ്, ഇരുമുടി. ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു സിനിമയിൽ രവിതേജയുടെ കൂടെ തന്നെ അഭിനയിച്ചിരിക്കുന്നത്, മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ്. ആൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ ഞാൻ ഈ ഒരു വീക്കെൻഡിൽ ഇരുന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു അച്ഛൻ്റെയും മകളുടെയും കഥ പറയുന്ന, അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ഒരു കുട്ടി വില്ലേജ് നടക്കുന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും എനിക്ക് നക്ഷത്രനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ബേബി നക്ഷത്ര, ഷീസ് ഫാബുലസ്. ഒരു കണ്ണുക്കാരിയാണെന്നാണ് എന്റെ വിശ്വാസം. നക്ഷത്ര നല്ല രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്ന ആള് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നതും. ഒപ്പം രവിതേജയുടെ ആക്ഷനും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ശിവ നിർവാണിയുടെ കഥയും ഡിറക്ഷനുമാണ്. ഒപ്പം പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് രവിശങ്കർ, നവീൻ, അങ്ങനെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ മ്യൂസിക് ഒക്കെ തന്നെ ഭയങ്കര രസം മ്യൂസിക് ആണ്. ജി വി പ്രകാശാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. മൈത്രി മൂവീസിന്റെ ഒരു മേക്കിംഗ് കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ടോട്ടൽ മൂവി 40 crore എടുത്ത മൂവി ആണെന്നുണ്ടെങ്കിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കുകയാണ്. 238 crore ആണ് അങ്ങനെ ഈ ഒരു മൂവി ആക്ച്വലി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര വലിയൊരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സ്വാസിക. ഇത്രയും നമുക്ക് ഒരു ഒരു സ്വാസികയുടെ ഏതെങ്കിലും കരിയറിലെ ഒരു ക്യാരക്ടറിനോട് ദേഷ്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും ഓർക്കുന്നില്ല. കാരണം അത്രയും നെഗറ്റീവ് റോളില് സ്വാസിക ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഓഹ്, സത്യം പറയല്ലോ, അങ്ങ് വെറുത്തു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു ടീച്ചറെങ്ങാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തന്നെ രണ്ടര പൊട്ടിക്കും എന്ന് വിചാരിക്കും. അത്രയ്ക്ക് നമുക്ക് ദേഷ്യം വരുമെന്നേ. അപ്പൊ അത്രയും ഒരു ക്യാരക്ടറിനെ സക്സസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ആ ഒരു ക്യാരക്ടറിൽ ഇൻവോൾവ് ആയി അഭിനയിച്ചാൽ മാത്രമല്ലേ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ദേഷ്യം വരുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സീരിയസ് ആയിട്ട് പറയാണ്, കണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും സ്വാസികയെടുത്ത് ദേഷ്യം തോന്നുന്ന രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്രയും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് രീതിയിലുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് രീതിയിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. ആൻഡ് സച്ച് എ ഫാബുലസ് ആക്ടർ, ഓഹ് അടിപൊളിയായിരുന്നു ആളും. അങ്ങനെ ടോട്ടലി ഈ ഒരു മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും തെലുഗു ഫിലിം ആയതുകൊണ്ട് തന്നെ നിങ്ങളത് തമിഴിലൊക്കെ തന്നെ ഡബ്ഡ് വേർഷൻ കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എത്രമാത്രമാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ തെലുഗുവിൽ തന്നെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം.
0: ചെന്നൈ
1: ബീറ്റ്സ്. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
2: And
4: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: സൺഡേ റിവ്യൂയിൽ അങ്ങനെ അടുത്ത പടം പറയേണ്ടത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റേഴ്സിൽ ഇറങ്ങി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഖത്തറിൽ മിക്ക ആൾക്കാരും കണ്ടു കഴിഞ്ഞിട്ടില്ല, കാരണം വീക്കെൻഡിൽ ഇറങ്ങിയതേ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഇപ്പം ആ ഒരു റിവ്യൂവും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ, ഈ ഒരു സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ കണ്ടൊരാൾ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആശയ,
1: യെസ് യെസ് പറയൂ.
0: സൺഡേ റിവ്യൂവിൽ നമുക്ക് അടുത്തതായിട്ട് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
1: പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ പി ഡി കെ എന്ന് വിളിക്കാം.
0: പി ഡി കെ
1: നിശ്ചയെടുത്ത് പറയുമായിരുന്നു, ഇത്രയും പറഞ്ഞ് ഒപ്പിച്ച് വരാൻ പാടാ, അപ്പൊ പി ഡി കെ അങ്ങ് പറയാൻ.
0: അവരിവിടെ വന്നിരുന്നപ്പോ എനിക്ക് എത്ര തവണ തെറ്റിപ്പോയി.
1: ഓക്കെ, ആക്ച്വലി എനിക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് ആ ഒരു മൂവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്രൈം സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ജോണറിലുള്ള ഒരു മൂവി തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ പാർവതി തിരുപ്പുറത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല, അതുപോലെ മാത്യു, സിദ്ധാർത്ഥ്, എല്ലാവരും, ഉണ്ണിമായ, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവര് നാലുപേരും ആണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരെന്ന് പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷനും അതിന്റെ ചുറ്റാകെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവർക്കും പോയി കാണാം. എല്ലാവർക്കും വളരെ അടിപൊളിയായിട്ട് ഈ ഒരു മൂവി ഇഷ്ടപ്പെടും, കാരണം ത്രില്ലർ തന്നെയാണ്. ഒരുപാട് മറ്റേ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്തൊന്നും പോകരുത്, ഒരു മൂവി കാണാൻ പോകുന്ന രീതിയിൽ അങ്ങ് പോവാണ്.
0: ഈ ഓവർ എക്സ്പെക്ടേഷൻ ചില സമയത്ത് ചില സിനിമകളെ കൊല്ലും.
1: അതെ അല്ലേ, കാരണം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വീക്കാണ് നാട്ടിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓവർ ഹൈപ്പ് കിട്ടി, ഹൈപ്പ് കിട്ടി, ഹൈപ്പ് കിട്ടി. നമുക്ക് ഇവിടെ വൺ വീക്ക് കഴിഞ്ഞ് നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ സംഭവം എന്നുള്ള രീതിയിൽ പോയി കാണുമ്പോൾ നമുക്കത് ചിലപ്പോൾ അയ്യോ ഇത്രയേ ഉള്ളായിരുന്നു, ഇതിനാണ് ഇവർ ഇത്രയും പറഞ്ഞത് എന്നുള്ളൊരു ഫീല് വരും.
0: അത് ഏതൊരു സിനിമയ്ക്കും വരും. നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഇതായിട്ട് പോയി കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമ കാണാൻ പോവാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആശയാണെങ്കിലും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെങ്കിലും എല്ലാം നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ത്രില്ലർ മൂവി എന്നുള്ള രീതിയിൽ,
1: നല്ല രീതിയിൽ.
0: ഇതിൽ കൂടുതലും നൈറ്റ് സീൻസ് ഒരുപാട്
1: സീൻസ് ഉണ്ട്, നൈറ്റിലൊരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആക്ച്വലി നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതിൻ്റെ ഒരു കളർ ട്യൂണും കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആ ഒരു മൂവി കണ്ട സമയത്ത് ഈ ചമൻ ചാക്കോയുടെ കാര്യം ആലോചിക്കുമായിരുന്നു. കാരണം ഇപ്പം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെന്നുണ്ടെങ്കിലും ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിലും അയാം ഗെയിം ആണെങ്കിലും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ ആണ്. പക്ഷേ ഇത് മൂന്നും പുള്ളിയാണ് ചെയ്തതെന്ന് പറയില്ല, കാരണം കളർ ട്യൂൺ ആണെങ്കിലും അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എല്ലാം
0: ഡിഫറൻസ് ആണ്.
1: ജോണറിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. എന്ത് വളരെ അടിപൊളിയായിട്ടാ പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്, എല്ലാം പിടിച്ചിട്ടുണ്ട്.
0: ആള് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന്റെ നൈറ്റ് സീനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഈ നൈറ്റ് സീൻ കാണാൻ വേണ്ടിയിട്ട്, കാരണം ഈ നല്ല സ്ക്രീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ നൈറ്റ് സീൻ വ്യക്തമായി കാണാൻ പറ്റുന്ന തിയേറ്റേഴ്സ് തെരഞ്ഞെടുത്ത് പോകാനായിട്ട്.
1: സത്യമാണ് കേട്ടോ, നല്ലൊരു ഫൈറ്റും, അല്ലെങ്കിൽ അത് ആ ഒരു മൂവിയുടെ ഒരു മെയിൻ ഭാഗം ഇരിക്കുന്നത് ആ ഒരു നൈറ്റ് സീനിലാണ്, ആ നൈറ്റ് ഫൈറ്റിലാണ് ഉള്ളത്.
0: എനിക്ക് അതേപോലെ ഒരു അബദ്ധം പറ്റിയ സിനിമയായിരുന്നു 2018. രാത്രിയല്ലേ കാണുന്നേ, ഞാനാണെങ്കിൽ മറ്റേ സീറ്റ് കിട്ടാണ്ട് ഫ്രണ്ട് റോ ആയി പോവുകയും ചെയ്തു. ഇങ്ങനെ മേലോട്ട് നോക്കിയിരുന്ന് കാണുക വേണം, എന്നാ നൈറ്റ് സീൻ ഒന്നും വ്യക്തമായി കാണുന്നുമില്ല, ആകെപ്പെട്ടുപോയി
1: പെട്ടുപോയി.
0: അതുകൊണ്ട് ആ ഒരു ദിവസം മുതൽ ഞാൻ എപ്പോഴും സ്ക്രീൻ നല്ലതാണോ എന്ന് എപ്പോഴും തിങ്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട്
1: സ്ക്രീനും സൗണ്ടും ഒക്കെ
0: ത്രില്ലർ മൂവീസിന് സ്പെഷ്യലി. അപ്പൊ അന്ന് ടീം ഇവിടെ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷഹദ് നിലമ്പൂർ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയില് സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: അപ്പൊ അത് നല്ല രീതിയിൽ അത് കേൾക്കുന്ന രീതിയിൽ ആ തിയേറ്ററിൽ പോകണം.
1: അതിന്റെ ആദ്യ ഡയറക്ഷൻ ആണെന്ന് പറയത്തില്ല കേട്ടോ, അത്രയും അടിപൊളിയായിട്ട്
0: ചെയ്തിട്ടുണ്ട് ആള്.
1: പ്രകാശം വരക്കട്ടെ, അനുരാഗം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ത്രില്ലർ മേഖലയിലേക്ക് ഫസ്റ്റ് ടൈം ആണ് പുള്ളി വരുന്നത്.
0: ജസ്റ്റ് ഒരു മൂന്നാമത്തെ നാലാമത്തെ പടം ആ ഒരു ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു രീതിയിലേക്ക് എത്താന്ന് പറയുന്ന ആളുടെ ഹാർഡ് വർക്ക്.
1: ഒരാളെ പറഞ്ഞു, വിജയരാഘവൻ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. നമ്മള് പറയേണ്ട ആവശ്യമില്ല, പുള്ളിയൊക്കെ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്.
0: അതെ, ഉറപ്പായിട്ടും. എല്ലാരും ഇപ്പം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതും പാർവതി ആൻഡ് വിജയരാജൻ ഇവർ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ഞാൻ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇങ്ങനെ തലക്കടിക്കുന്ന ഒരു സീൻ ഭയങ്കരമായിട്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഒഴിവാക്കുന്നുണ്ട്, വരുമ്പോ നമ്മൾ കാണാണ്ടിരിക്കില്ലല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും കണ്ടു നോക്കൂ, എനിക്കും കാണാൻ പറ്റിയിട്ടില്ല. ആശയ ഇറങ്ങിയ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും എന്തായാലും ഇറങ്ങിയ സിനിമ ഓടിപ്പോയി കാണും. എനിക്ക് ഇത്തവണ അങ്ങോട്ട് അങ്ങോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അടുത്ത ആഴ്ച. ഇനി ഇത് മാത്രമല്ല മിറാക്കിൾ,
1: ഒരുപാട് വീക്ക് ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്,
0: ഒരുപാട് വരുന്നുണ്ട്. ഇനിയിപ്പോ ലോൺ എടുക്കേണ്ടി വരും,
1: സിനിമ കാണാനായിട്ട്.
0: സിനിമ കാണാനായിട്ട് ആ ലെവലിൽ മലയാള സിനിമ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും കാണുക, കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാം. 5000 9171 ലേക്ക്.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: സാധാരണ രണ്ടുപേര് ഒരുമിച്ച് ഈ ഒരു സമയമാകുമ്പോ കാണുന്നതാണല്ലോ, എന്ത് പറ്റി ഒരാളെന്ന് കുറച്ച് പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്.
1: എന്നോട് ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ആരോ ചോദിച്ചു, നിങ്ങൾ എന്താ ഇരട്ടകളാണോ? ഒരു സെക്കൻഡ് ആ കമന്റ് ഉണ്ടെന്ന് ചിരിച്ചു
0: പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ സൺഡേ റിവ്യൂയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ മണിക്കൂറിലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒന്ന് ഗാന്ധാരി സിനിമ ഞാൻ കണ്ടതിനെ കുറിച്ച് പറയായിരുന്നു, ഇരുമുടി സിനിമ ഞാൻ കണ്ടു ഈ ആഴ്ചയിൽ, അതുപോലെ ആശയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു മുൻപ്. ആള് പറഞ്ഞത് നമ്മുടെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ സിനിമ കണ്ടതിനെ കുറിച്ച്
1: കണ്ടിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഇതൊക്കെ പറഞ്ഞതിനിടയിൽ ഞാനൊരു തമിഴ് സിനിമയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ആ ഒരു തമിഴ് സിനിമ കണ്ടത് ഞാനും നിസയും ഒരുമിച്ചാണ്.
1: അതെ, മോദരാത്രി. എനിക്ക് മോദരാത്രി പക്ഷെ രണ്ടർത്ഥത്തിൽ എടുക്കാം വേണമെങ്കിൽ, ഞാനായിട്ട് ഊഹിച്ചെടുക്കുന്ന അർത്ഥം കേട്ടോ.
0: ഓക്കെ,
1: ഒന്ന് മോദരാത്രി എന്ന് വെച്ചാൽ മോദ എന്ന് വെച്ചാൽ വഴക്കാണല്ലോ, പിന്നെ മുതൽ രാത്രി എന്നുള്ള ആ ഒരു മീനിങ്. ആ രണ്ട് രീതിയിൽ ഞാൻ അതിനെ ആക്കിയിട്ടുണ്ട്. സംവിധായകനോ എഴുത്തുകാരോ അത് ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
0: കാരണം എന്താ
1: വെച്ചാൽ വഴക്കും കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ.
0: ശരിയാണ്, ആ ത്രൂ ഔട്ട് ആ ഒരു സിനിമയിലെ തുടക്കത്തിൽ എഴുതി കാണിച്ചുകൊണ്ടിരുന്നത് ഇത്ര മണിക്കൂർ മുതരാത്രിക്ക് മുമ്പ്, ഇത്ര മണിക്കൂർ മുതരാത്രിക്ക് മുമ്പ്. അതുകൊണ്ടാണ് എനിക്ക് മുതരാത്രി.
1: ഞാൻ രണ്ടുകൂടെ മിക്സ് ചെയ്തു, വഴക്കും കൂടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതി.
0: ശരിയാണ്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ആ സിനിമ കാണാൻ തുടങ്ങിയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിസ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കണ്ടു തുടങ്ങാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് മാറ്റിക്കളയാം.
1: കാരണം പക്ഷെ എനിക്ക് എന്തോ ഒരു തോന്നി, ഇത് കൊള്ളായിരിക്കും എവിടെയോ
0: ഒരു തോന്നല്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച് അത് കാണണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ കണ്ടു തുടങ്ങി, പിന്നെ ഞങ്ങള് സമയം പോയി അറിഞ്ഞില്ല,
1: പിന്നെ അതിലങ്ങോട്ട് പോയി. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കണ്ടോളൂ. സിനിമയെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങൾ കണ്ടത് അറിയുന്നതായിരിക്കും എന്റെ ഒരു അടിപൊളി സംഭവം.
0: കുറെ പേര് പറയുന്നു ഒരു ആവറേജ് ഫിലിം, ആവറേജ് ഫിലിം, പക്ഷേ ചിലർക്ക് അത് കണക്ട് ആവും. ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരെ തിരിച്ച് കണ്ട വേറൊരാൾ എന്നോട് പറഞ്ഞു, ഇറ്റ്സ് വൺ ടൈം വാച്ച്, കുഴപ്പമില്ലാത്തൊരു സിനിമ, അങ്ങനെയും പറഞ്ഞു. അപ്പൊ ഇത് ഭയങ്കര എക്സ്പെക്ടേഷനിൽ കാണാതിരിക്കുക, ജസ്റ്റ് നോർമലി
1: നമ്മള് കണ്ട പോലെ തന്നെ
0: അങ്ങനെ കാണുക. പക്ഷെ അങ്ങനെ കാണുമ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ചില ചില സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞു കുഞ്ഞു മെസ്സേജസ് ഉണ്ട്, ഞങ്ങൾ പറയരുത് എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ.
1: കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്.
0: പക്ഷേ
1: ഡയലോഗുകളിലൂടെ ചെറുതായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ. പിന്നെ പറഞ്ഞാൽ അനീഷ്മയാണെങ്കിലും നായകനാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് എല്ലാരും, ഒരു ക്യാരക്ടർ പോലും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ കുറെ ചിരിപ്പിച്ചൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാരക്ടറിനെ കണ്ടെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ തപ്പിപ്പോയപ്പോ, ഓ ഇദ്ദേഹമായിരുന്നു സംവിധായകൻ എന്ന് നമ്മൾ ഒരു സെക്കൻഡ് ഒന്ന് ആണോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പുസ്വാമി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്നാണ് എന്റെ ഒരു ഓർമ്മ.
0: എങ്ങനെ?
1: കുപ്പുസ്വാമി.
0: കുപ്പുസ്വാമി,
1: ആ അങ്ങനെയായിരുന്നു. രാജാ കുപ്പുസ്വാമി
0: അങ്ങനെയായിരുന്നു.
1: രാജാന്നാണ്, അങ്ങനെ ഒരു പേരാണ് അദ്ദേഹത്തിന്റെ എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ.
0: ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ഒരു മൂവി കാണാൻ പറ്റുന്നവർ എന്തായാലും കണ്ടു നോക്കുക. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിവ്യൂസ് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് റിവ്യൂസ് ഇപ്പോ ആ ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം എന്താന്ന് വെച്ചാൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കേട്ടില്ല.
1: ചില സിനിമകൾ അങ്ങനെയാണ്, പറഞ്ഞ പോലെ തിയേറ്ററിൽ ചിലപ്പോ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടു കഴിയുമ്പോ ചിലപ്പം കുറെ എന്താ പറയാ, കുറെ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും തമിഴ് റീൽസ് ഒക്കെ ഈ സിനിമയെ കുറിച്ച് അത്രമാത്രം റീലുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ നായകനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രജനീകാന്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കാനായിട്ട്
0: പറ്റിയ
1: ഒരാളാണ് എന്നാണ് നായകനെ കുറിച്ച് എല്ലാവരുടെയും അഭിപ്രായം കേട്ടോ.
0: എന്തായാലും രാജാ കുപ്പുസ്വാമി അല്ല, രാജാ കറുപ്പുസ്വാമി.
1: കറുപ്പുസ്വാമി,
0: അപ്പൊ രാജാ കറുപ്പുസ്വാമിയാണ് ഇതിന്റെ ഡയറക്ടർ. അതോടൊപ്പം ആക്ടറിന്റെ പേര് എന്താണ്? ഋഷികാന്ത് ആണ്. ഈ ഋഷികാന്തിനെ മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതില് അത് ആ ഒരു നായികയുടെ ലവറായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഇയാള്. അതിനോടൊപ്പം കുറച്ചും കൂടി മലയാളികൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂലി സിനിമയിലെ മോനിക പാട്ടില് ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് ഡാൻസ്
1: കളിക്കുന്ന തൊട്ടപ്പുറത്തുണ്ട്, പക്ഷെ ആ ഒരു റീലില്ലായിരുന്നു. അങ്ങയല്ല
0: അതുപോലെയാണ്. അങ്ങനെ കുറെ സിനിമകളിലുണ്ട്, പക്ഷെ ആളും ലീഡ് റോളില് വന്നിരിക്കുന്ന ഒരു സിനിമ ഇതാണ്.
1: അതെ, അനീഷ്മനെ നമുക്കറിയാം, മലയാളിയാണ്. അനീഷ്മ അനിൽകുമാർ അയാം കാതലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൂവൻ എന്നുള്ള നേരത്തെ സിനിമയിലുണ്ട്. ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അനീഷ്മ.
0: ഇതിലിപ്പോ 2026 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ് നൽകിയിരിക്കുന്ന തമിഴിലെ നടിമാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മമിതയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അനിഷ്മയാണ്, രണ്ടും മലയാളികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലും നമുക്ക് അഭിമാനിക്കാം. എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു ഒരു അഭിനയമാണ് നായികയുടെ ഭാഗത്തു നിന്നുള്ളത്. രസമാണ്, നിങ്ങളത് കണ്ടു നോക്കൂ. കുറെ പേരുണ്ടല്ലോ ഒരു സിനിമയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്ന കണ്ടു. അതായത് സിനിമ ടോട്ടലി അല്ല, ആ സിനിമയിലെ ഫസ്റ്റ് ഹാഫ്, അതായത് രാജാറാണിയിലെ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല
1: അങ്ങനത്തെ ഒരു സംഭവം. ഈ പ്ലോട്ട് ആക്ച്വലി കാലങ്ങളായിട്ടുള്ള പ്ലോട്ടാണ്,
0: പ്ലോട്ടാണ്.
1: പക്ഷെ അതിനെ എടുത്ത് ഭംഗിയാക്കി നമ്മളെ എൻഗേജിംഗ് ആക്കി വെച്ചു എന്നല്ല ഞങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാന്നാണ് എന്റെ രസം.
0: അല്ല മീൻ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ശരിക്കും അഷ്ടമി കൊള്ളാമോ? ശരിക്കും കൊള്ളാം. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയൂ. ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ easier. Terms and conditions apply.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
5: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar.
2: And
3: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: This is Matinee Mashup, only on Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar.
5: And Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: പല സിനിമകളിലും ഇപ്പോ ഭയങ്കരമായിട്ട് അതിന്റെ പ്രൊമോഷൻ രീതികൾ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ തന്നെ പ്രീ പ്രൊമോഷൻസ് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ വൈസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇപ്പം ക്യാരക്ടർ പോസ്റ്റർ ആയിട്ട് ക്യാരക്ടർ വീഡിയോസ് ആട്ടെ

0: പ്രൊമോ വീഡിയോസ് അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്.
1: പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഹീറോന്റെയും ഹീറോയിന്റെയും മാത്രം ഇറങ്ങുന്ന സ്ഥലത്ത് ഇപ്പോ ക്യാരക്ടർ റോൾസിന്റെ മുതല് വില്ലന്മാരുടെ മുതൽ എല്ലാം ഒരുപോലെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ക്യാരക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്.
0: പറഞ്ഞു വരുന്നത് മറ്റൊരു സിനിമയെ കുറിച്ചുമല്ല, ജയിലർ ടൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്.
1: ജയിലർ ടൂവില് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ജയിലർ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതില് ഒരു നിമിഷം പോലും നമ്മളൊന്ന് ഒന്നും ഹൈപ്പ് ആവാതിരുന്നിട്ടില്ല. കാരണം ഓരോരോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സൂപ്പർ താരങ്ങൾ വരുന്നു.
0: അതെ അതെ.
1: ഒപ്പം തന്നെ രജനീകാന്തിന്റെ മാസ്,
0: അതെ,
1: അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ശിവണ്ണ
0: ലാലേട്ടൻ, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന എല്ലാരും പീക്കായിട്ട് പുള്ളിയായിട്ട് അടിച്ച് തകർത്തിട്ടാണ് ആ മൂവിയിൽ പോയിട്ടുണ്ടായിരുന്നത്.
1: ഉറപ്പായിട്ടും. അപ്പൊ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിനായകൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവലായിരുന്നു. ഇപ്പോഴും മനസ്സിലായോ സാറേ? നമ്മുടെ മൈൻഡിൽ അതേപോലെ ഇരിക്കുകയാണ്. അപ്പൊ അത്രയധികം നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു ജയിലറിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ, അതായത് ജയിലർ ടൂവിലേക്ക് എത്തുമ്പോൾ, വീണ്ടും ആരൊക്കെയാണ് അതിന്റെ പാർട്ട് എന്ന് അറിയാനായിട്ടായിരുന്നു നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
0: അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമ്മൂട് ഒന്നും പറയാനായിട്ടില്ല. ആ ക്യാരക്ടർ പ്രമോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാരക്ടർ പ്രമോ കാണാൻ പറ്റും. വളരെ ഗംഭീരമായിട്ട്, വളരെ സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ, പിന്നെ അനിരുദ്ധിന്റെ ബി ജി ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ അത് വിഷ്വലി അല്ലാതെ ഓഡിയോ മാത്രം കേട്ടപ്പോ തന്നെ ഉണ്ട് അതിന്റെ ഒരു ഗാംഭീര്യം, പവറൊക്കെ ഉണ്ട്.
1: ദിലീപ് എന്ന ക്യാരക്ടറാണ് നമ്മുടെ സുരാജേട്ടൻ ചെയ്യുന്നത്. സുരാജേട്ടൻ ഇപ്പൊ നല്ല കുറേ ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമിഴിലെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓരോ സിനിമയിലും വരുമ്പോൾ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ എന്തൊരു ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം. ഇപ്പൊ ലാസ്റ്റ് പല പല സിനിമകളിൽ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു. അപ്പൊ എന്തായാലും ഈ ഫിലിമിലൂടെയൊക്കെ തന്നെ നേരെ കുഞ്ഞു സിനിമയിൽ തുടങ്ങി, അതായത് ചെറിയ മലയാളം സിനിമകളിൽ നിന്ന് തുടങ്ങി മലയാളത്തിലൊരു കൊമേഡിയനായി അവിടെ നിന്നും ക്യാരക്ടർ റോളിലെത്തി, അതിൽ നിന്നും നേരെ തമിഴിലെത്തി, വീണ്ടും ചെറിയ സിനിമകളിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ രജനീകാന്തിന്റെ
0: അത്താണ്. ഒന്നും പറയാനായിട്ടില്ല, എന്ത് രസമുള്ള ഒരു കരിയർ ആണല്ലേ ലൈഫിലെ.
1: ഭയങ്കര രസം. പക്ഷെ നമുക്ക് ശിവണ്ണയും ലാലേട്ടന്റെ ഇതുമാണ്
0: മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ലാലേട്ടന്റെ വരവും പിന്നെ ശിവണ്ണയുടെ ആ ഒരു മാസും എന്ത് തകർപ്പനായിരുന്നല്ലേ.
1: ലാസ്റ്റ് വന്നിരുന്നിട്ട് ഇങ്ങനെ ആ ടിഷ്യൂ പേപ്പറിന്റെ ബോക്സ് എടുത്ത് ഇങ്ങനെ എന്റെ മൈൻഡിൽ ഇപ്പോഴും അതിരിക്കുന്നത്,
0: കാരണം അതൊരു മാസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല, അറ്റയറിലോ കാര്യങ്ങളിലോ ഒന്നും വേറെ ഒന്നുമില്ല, പുള്ളിയുടെ സ്വാഗ് മാത്രം കാണാനുണ്ടാവും.
1: അതുപോലെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജയിലർ ടൂവിന് വേണ്ടിട്ട്. എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് നേരെ ജയിലർ ടൂവിലെ പാട്ടിലേക്ക് തന്നെ കടക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഖത്തറിൽ മുഴങ്ങിയത് ഈ ഒരു പാട്ട് തന്നെയാണ്,
0: കാരണം
1: എത്തിയത് കൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the puthiya showroom ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: വെൽക്കം ബാക്ക് മാറ്റിനി മാഷപ്പിൽ ലക്ഷ്മിയും നിസയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ ഓരോരോ സിനിമകളുടെ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൺഡേ റിവ്യൂ കഴിഞ്ഞ് ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത്
1: നമുക്കിനി പറയാനായിട്ടുള്ളൊരു വിശേഷം, ഞാൻ ഈ ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പ്രിയദർശൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, 98 സിനിമകൾ ചെയ്തു, ഒരു വിജയ ചിത്രം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനിയും അറിയില്ല. ശരിയല്ലേ? സിനിമ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സിനിമയെ അടുത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. എങ്ങനെയാണ് ഒരു ഓഡിയൻസ് ഇത് ഇഷ്ടപ്പെടുക, ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് ഇതുവരേക്കും ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം എന്നേ സിനിമയ്ക്ക് മുമ്പ് പറയാൻ പറ്റുള്ളൂ. ചിലപ്പം ഇഷ്ടപ്പെടുമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആകും എന്നേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പിക്കാനായിട്ട് പറ്റില്ല,
0: ഒട്ടും പറ്റില്ല. അതുപോലെ പ്രിയദർശൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്റെ മോളോട് കഥ കേട്ടതിന് ശേഷം പറഞ്ഞത് ലോക ചെയ്യേണ്ടതാണ്. കാരണം നിന്നെ കൊണ്ട് ഇത് പറ്റൂല ഒന്ന്, രണ്ടാമത് ഇതങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക്
1: തോന്നുന്നില്ല.
0: എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആള് പറയാ, അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റ്. അതുകൊണ്ട് എന്ത് പറ്റി, ഞാൻ ഇനി മുതൽ അവളുടെ ഡിസിഷനിൽ ഒന്നിലും തലയിടൂല, അവൾ എന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കട്ടെ. അപ്പൊ അദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അദ്ദേഹം അത് നല്ല രീതിയിൽ അതിനെ പറയുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല, നമുക്കിത് വിജയിക്കോ ഇല്ലയോ
0: ഒന്ന് ആലോചിച്ചു നോക്ക്. എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഈ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് ഒരു ജനം, ഇപ്പം ചില മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഓടുന്നത് തമിഴ്നാട്ടിലെത്തില്ല, തമിഴ്നാട്ടിൽ ഓടുന്നത് ഹിന്ദി പോയാൽ നടക്കില്ല. എന്നാ ഇവിടെയൊക്കെ ഇല്ലാത്തത് ചിലപ്പോ നമുക്ക്
1: മലയാളികൾക്ക് വർക്കൗട്ട് ആവും. ചിലപ്പോ ഈ മെയ്യഴകനെ കുറിച്ച് ഇപ്പോഴും ചർച്ചയുണ്ട് കേട്ടോ, ഇൻസ്റ്റയിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നു. എന്തുകൊണ്ട് മെയ്യഴകൻ തമിഴ്നാട്ടിലെ അധികം സ്വീകാര്യമായില്ല എന്നുള്ള ചർച്ചകൾ പല സ്ഥലത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു.
0: കഴിഞ്ഞ ദിവസം കൂടി ഒരു ആക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് നമുക്ക് മലയാള സിനിമയിൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഓക്കെ ആ ഒരു ക്രാഫ്റ്റിനെ അവര് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ഒരു സിനിമ ഇവിടെ ചെയ്യാൻ നോക്കിയാൽ, തമിഴിൽ ചെയ്യാൻ നോക്കിയാൽ
1: ചിലപ്പോൾ
0: അക്സെപ്റ്റ് ചെയ്യില്ല, സ്ലോ
1: ലാഗ് ആണ്
0: പറയുന്നുണ്ട്.
1: അശോക് സെൽവൻ ആണെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നു ലാഗ്. എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും.
0: പക്ഷെ ഇതേ സിനിമ തന്നെ കേരളത്തിൽ പോയിട്ട് ഹിറ്റ് ആവുന്നു,
1: ഹിറ്റ് ആവുന്നു,
0: അവിടെ ഹിറ്റായ സിനിമകൾ പിന്നെടുത്തിട്ട് നമുക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം
1: എന്നും പറയണ്ടല്ലോ. ഇത് ഓരോ ഓഡിയൻസ് അല്ലെങ്കിൽ ഓരോ ഏരിയ അനുസരിച്ചിട്ടുള്ള ആളുകളുടെ വ്യത്യാസവും ഇഷ്ടങ്ങളും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണെന്നുള്ളത്.
0: നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാസം ഇഷ്ടമാണ്, ക്ലാസ് ഇഷ്ടം.
1: നമ്മൾ ഏത് ടൈപ്പ് നല്ലതാണെങ്കിൽ നമ്മൾ കാണും. അത് ഏത് ഭാഷയാണെന്നോ ഏതാണെന്നോ ഒന്നുമില്ല, നമുക്ക് ഏത് ഭാഷയാണെങ്കിലും നമ്മൾ കാണുകയും ചെയ്യും, നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും.
0: ഉറപ്പായിട്ടും. ഏതായാലും ഇതുപോലെ ഒരു രീതിയിലും കരിയറിൽ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് പോലും പാവങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു ജോലി ഉണ്ട് ഞാൻ
1: സിനിമയാണ്. പക്ഷെ സിനിമയാണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതും
0: എല്ലാവർക്കും എത്തേണ്ടതും അവിടെ
1: സിനിമയിലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ സിനിമ ആഗ്രഹങ്ങളുള്ള ആളുകൾ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കൂ, ഒരു ദിവസം നിങ്ങളും അവിടെ എത്തും, ഒരു ഫ്രൈഡേ നിങ്ങൾക്കും വരും
0: ഉറപ്പായിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്താം കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
2: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: ഫീൽ ഗുഡ് മൂവീസിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. ഫീൽ ഗുഡ് മൂവീസ് മാത്രമല്ല, ഫീൽ ഗുഡ് പാട്ടുകളും. ശരിക്കും പറഞ്ഞാൽ മൂവിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മൂവി കണക്ട് ചെയ്യും. അത്തരത്തിലുള്ള പാട്ടുകളായിരുന്നു ഇന്ന് ദി മാറ്റിനി മാഷപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് നമുക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ത് നല്ല പാട്ടുകളാണല്ലേ എന്ന്. തീർച്ചയായിട്ടും അങ്ങനത്തെ കുറേയേറെ പാട്ടുകളും ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീൻസും ഒക്കെ തന്നെ ജീവിതമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. അങ്ങനെ മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല നല്ല സിനിമകൾ വരണം, സിനിമകൾ പോയി കാണണം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ബട്ട് അതിന് മുന്നേ ആയിട്ട് ദാ ഇവിടെ നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ഈവനിങ് സമയം തന്നെ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. വിഷ്ണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് മനുവിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ അറിയിക്കണം from the entire team of Radio Suno. Adu mathralla oru paattinte suggestion koodi undu. IYKY സോങ്, നമ്മുടെ അതിരടിയിലെ സോങ് ആണോ ചോദിച്ചിരിക്കുന്നത്? അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ആൽഫബറ്റ്സ് മാത്രമാണ് വിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഫെജോ പാടിയ ആ സോങ്ങിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ദ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു മനുവിന് വേണ്ടി ഫ്രം ദി എൻറ്റയർ ടീം. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള സന്തോഷമുള്ള വാർത്തകളൊക്കെ പോകുന്നോട്ടെ. 5000997 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്, ആ മെസ്സേജിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഇപ്പം എന്തായാലും ഡെഡിക്കേഷനിൽ ചോദിച്ച പാട്ടിലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: Welcome, welcome once again. Welcome back to Matinee Mashup. Sandeep Anu Kodi on Qatar's Happiness Frequency. Cinema Lokathe Visheshangalil OTT releasukal kandittulla ottri per, as in kazhinja weekend oru vaadu veru thane weekend stories okke ittittundayirunnu, movies base cheyidittu. Appalaanu enikku oru kaaryam manasilayathu. Yes, OTT releasukal aavunna chithrangal kaananayittu wait cheythu kore adhigam. There is a group of people sherikkum theatre la poi kaanunna aa oru essence ennu parayunnathu nammal chela movies theatre la miss cheyan paadilla ennu parayum. അങ്ങനെ വരുന്ന മൂവീസിൽ ഒന്ന് രണ്ട് മൂവീസൊക്കെ തന്നെ നമുക്ക് വളരെയധികം അടുത്തറിയാമെന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ സ്റ്റോറികൾ ഇടുന്നുണ്ടായിരുന്നു, ഹൗ ഡിഡ് ഐ മിസ് ദിസ് മൂവി ഇൻ തിയേറ്റർ എന്ന്. അപ്പം അങ്ങനത്തെ മൂവീസൊക്കെ തന്നെ നമ്മളൊന്ന് വാച്ച് ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് ഞാനൊന്ന് പോയില്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരുള്ളൂ. ഇപ്പോൾ ആ OTTയിൽ കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭയങ്കര ഹിറ്റായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം മൂവീസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഒരു കോളേജ് ഹൊറോ കോമഡി ചിത്രമായിട്ട് പുറത്തിറങ്ങിയ മഹാരാജ ഹോസ്റ്റലാണ് OTT റിലീസ് ചെയ്തത്. September 18 ആൻഡ് മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് ഈ ഒരു കാറ്റഗറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ഹൊറർ എലമെൻറ്റ് കോമഡി എലമെൻ്റ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സിനിമയായതുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ഹവ് നോട്ട് വാച്ച്ഡ് ഇൻ തിയേറ്റർ, OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഏതിലാണ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ആമസോൺ പ്രൈം വീഡിയോയിൽ കിട്ടി ആമസോൺ പ്രൈം വീഡിയോയിൽ ഓൾറെഡി സ്ട്രീമിംഗ് ആണ് ഈ ഒരു ചിത്രം. ഇനി മറ്റൊരു ചിത്രത്തിൻ്റെ ഏറ്റവും അധികം ത്രില്ലറായിട്ട് തുടക്കം മൂവി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ട്രീമിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ദേ ആ ഒരു മൂവി കൂടി ഇങ്ങനെ പോകുമ്പോൾ റിവ്യൂസും വീണ്ടും വരുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടക്കം മൂവി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതും ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ ഒരു വീക്കെൻഡ് ഡേ തന്നെ സ്ട്രീമിംഗ് ആയിരുന്നു. ഇനി നമുക്കുള്ളത് ഉന്മാദം എന്നുള്ള ചിത്രമാണ്. കുഞ്ചാക്കോ ബാബൻ, ലിജുമോൾ ജോസ്, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി. ആ മൂവി എത്രത്തോളം കിടിലായിട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയണമെങ്കിൽ ടെക്നിക്കൽ വശങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അത്ര മനോഹരമായിട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് ഉന്മാദം. സോ ഇഫ് അറ്റ് ഓൾ യു ഹാവ് നോട്ട് സീൻ ഉന്മാദം, തീർച്ചയായിട്ടും അതും നമ്മുടെ OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സോണി ലിവിൽ അവൈലബിൾ ആണ് ഓൾറെഡി September 4 മുതലേ കേട്ടോ. അപ്പോൾ ഇതാ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മൂവീസൊക്കെ, ഏറ്റവും അധികം ആൾക്കാർ കാണുന്ന മൂവീസ് ഏതൊക്കെയാണ് OTTയിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ഉള്ളതാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനി നാളെ സിനിമാ ലോകത്തെ വിശേഷങ്ങളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ടാറ്റ, ബൈ ബൈ.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ ഷാറാ ഷാഫി.
3: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
3: കൽപ്പാന്ത കാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
0: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. സ്കൈട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡ്ദാന ചടങ്ങിൽ 4 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഖത്തർ എയർവേസ്. ഇതോടൊപ്പം 5-star എയർലൈൻ പദവിയും കമ്പനി നിലനിർത്തി. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ്, ബെസ്റ്റ് എയർലൈൻ ഇൻ മിഡിൽ ഈസ്റ്റ്, മികച്ച ബിസിനസ് ക്ലാസ് ലോഞ്ച്, വേൾഡ്സ് ബെസ്റ്റ് ഓൺബോർഡ് വൈഫൈ എന്നീ പുരസ്കാരങ്ങളാണ് ഖത്തർ എയർവേസ് സ്വന്തമാക്കിയത്. 2026 ഖത്തർ ബോട്ട് ഷോ നവംബർ 4 മുതൽ 7 തീയതി വരെ നടക്കും. ടിക്കറ്റുകൾക്കായി ബോട്ട് ഷോ ഖത്തർ.com സന്ദർശിക്കാം. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 12-ാമത് രോഗി സുരക്ഷാ വാരത്തിന് തുടക്കം. സേഫ് കെയർ ഫോർ ലൈഫ് എന്നതാണ് തീം.

അങ്ങനെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഈവനിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഗുഡ് ഈവനിംഗ് ഗൈസ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 9:17 ഈവനിംഗ്സ് എന്റെ ടൈം ആയിരിക്കുകയാണ്. പുറത്ത് നല്ല രീതിയിൽ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. കാരണം അൽ സുബ്ര സ്റ്റാർ അങ്ങനെ ഖത്തറിന്റെ ആ ഒരു ആകാശത്ത് ഇങ്ങനെ അപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂളർ നൈറ്റ്സ്, അതായത് കുറച്ചും കൂടി തണുപ്പേറിയ ദിവസങ്ങൾ, അല്ലെങ്കിൽ രാത്രികൾ കുറച്ചും കൂടി തണുപ്പിലേക്ക് ആകാനായിട്ട് പോകുന്നു എന്നൊക്കെയാണ് ഈ ഒരു അൽ സുബാറ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് September 20 ഇന്ന് മുതലാണ് ആ ഒരു സാഫ്രി സീസണിന് തുടക്കം കുറിക്കുന്നത് എന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും ആ ഒരു അൽ സുബാറ സ്റ്റാർ, സെക്കൻഡ് ഓഫ് ദ ഓട്ടം സ്റ്റാർ എന്നറിയപ്പെടുന്നത്, 13 നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റാർ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വിന്റർ സീസൺ ഒഫീഷ്യലി സ്റ്റാർട്ടിങ്ങിനെ വരാനായിട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു വിന്റർ ഷോപ്പിങ്ങിലേക്ക് പല ആൾക്കാരും ഇപ്പൊ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ബെഡിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഈവൻ കുറച്ചും കൂടി നല്ല ഓഫേഴ്സിനും കാര്യങ്ങളിലൊക്കെ തന്നെ അടിപൊളി ജാക്കറ്റ്സ് കിട്ടുമോന്നൊക്കെ തപ്പി നടക്കുന്നൊരു സമയമായിരിക്കും. പക്ഷെ ആ വിന്റർ കളക്ഷൻസിലേക്ക് കുറച്ചും കൂടി സംഭവങ്ങൾ ഇങ്ങനെ ആഡ് ആവാൻ പോകുന്നതേ ഉള്ളൂ. സോ വെയിറ്റ് ഫോർ ലിറ്റിൽ മോർ ടൈം, ബിക്കോസ് ആ ഒരു കളക്ഷൻസ് ഒക്കെ ഇനി പലയിടത്തും, അതിപ്പോ ഡ്രസ്സ് മാത്രമൊന്നുമല്ല ടോട്ടൽ വിന്ററിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി എത്തിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ ഹ്യൂമിഡിറ്റിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകൾ വേണമെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് മെസ്സേജ് അയക്കുക 5000917. ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, എവിടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നത്, എല്ലാ മെസ്സേജസും അയച്ചോളൂ കേട്ടോ 5000917. അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. 917 ഈവനിങ്സിൽ ഒരു ഓളമപ്പിലൂടെ തന്നെ യാത്ര തുടങ്ങാം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് സുലൈഖ മൻസിലെ. അപ്പൊ ഈ ഒരു പാട്ടിൽ നമ്മൾ തുടങ്ങുന്നു, ഡാബ്സിയുടെ പാട്ടിൽ തുടങ്ങുന്നു. സോ സ്റ്റേ ട്യൂൺ, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 91.7 FM 917 ഈവനിങ്സ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
4: Chelum konde mohippikkum pennane.
5: Hi, I'm Asif Ali.
1: You're listening to
5: Radio Suno 91.7, Qatar's favorite radio station.
6: Adhe, enna birthday celebration enda chelavu ende?
7: Samsamindu mandi mandi.
8: Uff. ആകെ സെഡാണ് മോനെ.
9: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: This is Radio Suno
1: 91.7 FM,
10: Qatar's favorite radio station.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
4: നല്ല ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു ടൈമിൽ. ബിക്കോസ് നല്ല രസമുള്ള ഒരു വിന്റർ ടൈമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെതായ പ്രശ്നമുണ്ട്, കാരണം കുറേ പേർക്ക് പനിയും ജലദോഷവും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്, കുട്ടികൾക്ക് ഉൾപ്പെടെ കുറേ പേർക്ക് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും ഈ ജലദോഷമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കാൻ നേരത്തുണ്ടല്ലോ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഈ പറഞ്ഞ ഭയങ്കര ഫാൻസി ഡ്രിങ്ക്സോ ഷെയ്ക്കുകളോ ഒന്നും കുടിക്കാൻ തോന്നൂല. നമുക്ക് നല്ല ചായ അല്ലെങ്കിൽ നല്ല കട്ടൻ കാപ്പി, കട്ടൻ ചായ ഇതൊക്കെ ഒന്നേ വീട്ടിൽ നിന്ന് കുടിക്കാൻ ഒന്നും പുറത്തിറങ്ങിയാലും ചിലപ്പോൾ അത് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം തൊണ്ട ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. ഇത്തിരി ചൂടുവെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചൂട് കട്ടൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവർക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് ഈ പറഞ്ഞ പോലെ വയ്യാതിരിക്കുകയല്ലേ, അല്ലെങ്കിൽ കുറച്ച് പേരാണെങ്കിൽ പോലും ടയേർഡായിട്ട് ഇപ്പോൾ തിരിച്ച് ഓഫീസൊക്കെ കഴിഞ്ഞ് പോകുമായിരിക്കില്ലേ, എളുപ്പമെന്ന് വലിയ രീതിയിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ കിട്ടും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പണി തരാമെന്ന് വിചാരിച്ചു.

അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, സിമ്പിൾ ആണ്, ഒരു ചായയും ഒരു ചിപ്സും വാങ്ങിച്ച് നമ്മൾ കഴിക്കാന്ന് വിചാരിച്ചോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു പഴംപൊരി ആയിക്കോട്ടെ, അതായിരിക്കും അതിന്റെ ഒരു നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു ചായയും ഒരു പഴംപൊരിയും കൂടി നമ്മൾ വാങ്ങിച്ച് കഴിച്ചപ്പോഴേക്കും ഏകദേശം ഇതിനകത്ത് ലോജിക്ക്, അതായത് ഇത്ര രൂപയാണ് ഒറിജിനലി എന്നൊന്നും വിചാരിക്കരുത്, ഞാൻ ജസ്റ്റ് ചോദ്യമായി ചോദിക്കുന്നേ ഉള്ളൂ. ഒരു ചായ ഒരു പഴംപൊരിയും കഴിച്ചപ്പോൾ നമുക്കൊരു 110 രൂപയായി. ഓക്കെ, ഞാൻ രൂപയുടെ കണക്കാണ് പറയുന്നത്, 110 രൂപയായി. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പഴംപൊരിക്ക് ചായനേക്കാളും എന്തായാലും ഒരു 100 രൂപ കൂടുതൽ ഉണ്ടാവും എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചായയുടെ രൂപ എത്രയാണ്, അല്ലെങ്കിൽ ചായക്ക് എത്രയാണ് വില എന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഒരു ചായ ഒരു പഴംപൊരി വാങ്ങിച്ചപ്പോൾ ഏകദേശം 110 രൂപയായി. ഒരു പഴംപൊരിക്ക് ചായനേക്കാൾ 100 രൂപ കൂടുതലാന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചായക്ക് എത്ര രൂപയാണ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അത്ര വലിയ കെണിയൊന്നും അല്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഏതൊരു കണക്കറിയാത്ത ഒരാൾക്കും കണക്കൂട്ടി പറയാൻ പറ്റുന്ന ഒരു കണക്കാണിത്. വലിയ കണക്കൊന്നും അല്ല. അപ്പൊ വേഗം ആൻസേഴ്സ് അയച്ചേ 5000997 ഒരാള് ആൻസർ അയച്ചിട്ട് പറയാണ്, പരിപ്പുവടയാണ് ബെസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാ നമുക്ക് ചോദ്യം പരിപ്പുവടയാക്കാം. എന്തേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തായാലും ഗുഡ് ഈവനിങ്, വിന്റേഴ്സ് കമ്മിങ് വിത്ത് ഫ്ലൂ ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞ അയച്ച ശ്രീ, അടിപൊളി. അപ്പൊ ഇങ്ങനെ ഓരോരോ ആൻസേഴ്സ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദ്യം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു ചായയും ഒരു പരിപ്പുവടയോ അല്ലെങ്കിൽ പഴംപൊരിയോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു സ്നാക്കും ആ ഒരു ചായയും കഴിച്ചു, ടോട്ടൽ ആയ രൂപ എന്ന് പറയുന്നത് 110 രൂപയാണ്. അത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പഴംപൊരിക്കോ അല്ലെങ്കിൽ പരിപ്പുവട വോട്ട് എവർ, ആ സ്നാക്കിന് ചായനേക്കാൾ 100 രൂപ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചായക്ക് എത്ര രൂപയാണ്? അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000997.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: One, seven evenings.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamoud.
1: ഗോൾഡ് റേറ്റിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 527.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 486 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 461 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 398 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. എന്തായാലും ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ നമുക്കൊരു പ്രെയർ ബ്രേക്കും കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.
2: Presented by Joya Lucas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വചനങ്ങളിലൂടെ. നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM Qatar's favorite radio station. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
1: Hi, Nan Indrans.
2: You're listening to
1: Radio Suno 91.7 Qatar's priyapatta radio station.
3: You're listening to
4: 917 evenings. Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫു, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: And
7: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
3: സുനോ ബോളിവുഡ്.

മൈ നെയിം ഈസ് ഖാനിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ കുറച്ച് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ആൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ പ്ലസ് പഴംപുരി ഈസ് ഈക്വൽ ടു 110. ഓക്കെ വിമൽ, ഇവിടെ എനിക്ക് ഫുൾ അതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചേക്കാണ്, എത്ര രൂപ എത്ര രൂപ ഓരോന്നിനൊക്കെ പറഞ്ഞിട്ട്. ഹലോ സുനോ ടീം എന്ന് പറഞ്ഞ നൗഫലിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. ആൻസേഴ്സ് ഓക്കെ, കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്. നൗഫൽ പറഞ്ഞു, അഷ് അയാൻ്റെ മെസ്സേജ്, മനോലിൻ നല്ല പേര് കേട്ടോ, മനോലിൻ. ഓക്കെ, നിഹാസിൻ്റെ മെസ്സേജ് ഉണ്ട്. സ്നാക്കിന് ഇത്രയാണോ എൻ്റെ പൊന്നെ, ഇതിനൊക്കെ ഇത്രയും വലിയ കണക്ക് കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ അഫ്നാസേ? എൻ്റെ പൊന്നെടാ, ഇത്ര വലിയ കണക്ക് കൂട്ടിയിട്ട് അവസാനം കൊണ്ടുവന്നിരിക്കുന്നത് 1.09. അതെങ്ങനെ ശരിയാവും? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും ഒന്നുകൂടി പോകാം. എന്തേ, അപ്പം നമ്മുടെ പണിയല്ലേ ഇത്, കെണി.

0: പണിയല്ല ഇത് കെണി.
1: അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പഴംപൊരിയും ചായയും കൂടെ കഴിക്കുമ്പോൾ 110 രൂപ, ഇനി പഴംപൊരിക്ക് ചായനേക്കാളും 100 രൂപ കൂടുതലാണെന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കണക്ക് കൂട്ടി എത്രയാണ് ചായയുടെ പൈസ എന്നാണ് കണക്ക് കൂട്ടിയിട്ട് പറയേണ്ടിയിരുന്നത്. ആ ഒരു കണക്ക് ഇവിടെ മിക്ക ആൾക്കാരും അയച്ചത് കറക്റ്റാണ്, ആകെ ഒരാൾക്ക് മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ അയച്ചു. സോ ബേസിക്കലി ചായക്ക് 5 രൂപയാണ് കേട്ടോ, ചായക്ക് 5 രൂപയും അതുപോലെ പഴംപൊരിക്ക് 105 രൂപയാണ്. അപ്പൊ ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, കൺഗ്രാജുലേഷൻസ്. ഞാൻ അതിൽ നിന്ന് എന്തായാലും വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇവിടെ അടുത്ത പാട്ടും ദാ വെയിറ്റിംഗിലാണ്, അതിനോടൊപ്പം ഒരുപാട് വിശേഷങ്ങളും വെയിറ്റിംഗിലാണ്. കേട്ടുകൊണ്ടേയിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. Fresh song of the hour.

0: 91.7 FM.
1: Katos Happiness Frequency. Radio Cinema. ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ, ഷറ ഷാഫി.
0: 917 evenings.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
4: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ലേലം പ്രഖ്യാപിച്ച് സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ. മസാദത്ത് ആപ്ലിക്കേഷൻ വഴിയാണ് ലേലം ചെയ്യുക. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ സമാപിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ക്യാമ്പയിൻ. സ്കൈട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡ് ദാന ചടങ്ങിൽ 4 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഖത്തർ എയർവേസ്. ഇതോടൊപ്പം 5-star എയർലൈൻ പദവിയും കമ്പനി നിലനിർത്തി. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ്, ബെസ്റ്റ് എയർലൈൻ ഇൻ മിഡിൽ ഈസ്റ്റ്, മികച്ച ബിസിനസ് ക്ലാസ് ലോഞ്ച്, വേൾഡ്സ് ബെസ്റ്റ് ഓൺബോർഡ് വൈഫൈ എന്നീ പുരസ്കാരങ്ങളാണ് ഖത്തർ എയർവേസ് സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാന. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലാണ് സ്മൃതി ഈ നേട്ടത്തിലേക്ക് എത്തിയത്.
3: സുനോ അപ്ഡേറ്റ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Presented by Joya Lucas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം എല്ലാവരും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടല്ലോ, ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക 5000917 ലേക്ക്. കാരണം പുറത്തെ ട്രാഫിക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം എവിടേക്കാണ് ചെറുതായിട്ട് ട്രാഫിക് ഉള്ളതെന്ന്. അതായത് സ്ലോ മൂവിംഗ് ട്രാഫിക് ആയിരിക്കും ഓഫ് കോഴ്സ്. അൽ അമരി റോഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ എക്സ്പ്രസ് ഹൈവേ. പക്ഷെ ടുവേർഡ്സ് ദ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഫെബ്രുവരി 22 റോഡിലേക്കൊക്കെ എത്തുന്ന ആ ഒരു പോർഷൻ എത്തുമ്പോഴാണ് അൽ അമരി റോഡ് ആവുന്നത്. എന്തായാലും ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതുപോലെ നമ്മുടെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ റമദയിൽ നിന്നും അൽസദിലേക്ക് പോകുന്ന ആ ഒരു റോഡും അതുപോലെ തന്നെ ഈവൻ സീറിങ്ങും ഡീറിങ്ങും നല്ല സ്ലോ മൂവിംഗ് ആണ്. മൻസൂറ ഭാഗത്ത് മെയിൻ റോഡിലും അതിനോടൊപ്പം തന്നെ ഉൾ റോഡുകളിലും നല്ല ട്രാഫിക് ഉണ്ടെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബീറിംഗ് റോഡിലും നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. കോർണിഷ് വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ദോഹ ഒയാസിന്റെ ഒക്കെ ആ ഭാഗത്ത് നിന്ന്, അതായത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൻ മഹമ്മൂദ് ആ ഒരു ഭാഗത്തും ഒക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നോക്കുമായിരുന്നു നമ്മുടെ മത്താർ അല്ലെങ്കിൽ എയർപോർട്ട് സ്ട്രീറ്റിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ട്രാഫിക് ഉണ്ടോ എന്ന്. പക്ഷെ അവിടെ വലിയ രീതിയിൽ കുഴപ്പമില്ല, ജസ്റ്റ് നോർമൽ ട്രാഫിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുവഴി പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അഥവാ സാധാരണ ട്രാഫിക് കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ബ്ലോക്കൊന്നുമില്ലെങ്കിൽ അതും പറയാം. 5000917 ലേക്ക്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
3: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
4: മഴ പാടും കുളിരായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിങ്, ലേറ്റസ്റ്റ് ട്രെയിനിങ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽജയാൻ, ഷാറാ ഷാഫി.
6: Presented by Joya Lucas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de riji ariyam. Call 4001707.
6: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗോൾ റേറ്റ് അറിയേണ്ട ടൈമാണ്.
2: Today's Go Rate Update brought to you by Sky Jewelry.
3: Sky Jewelry now open at Safari Mall Abu Hamur.
1: അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 527.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 486 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 461 കത്തറിയാൽ, 12 ക്യാരറ്റ് ഗോൾഡ് 398 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.
4: This is Radio Suno
2: 91.7 FM,
4: Qatar's favorite radio station.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
7: ഖത്തർ മക്കൾ അനേവർക്കും വണക്കം. നാ ഉങ്ക പാടുകര അന്തോലിയാസം പേസുറേ.
8: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
4: നമുക്കൊക്കെ തന്നെ ഭയങ്കര ഒരു അഭിമാന നിമിഷമായിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിലെ അല്ലെ. അങ്ങനെ ആദ്യ ദിവസത്തെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് തന്നെ നൽകിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക്. അതൊരു മലയാളിയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഏഷ്യൻ ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയിരിക്കുകയാണ് ഇന്ത്യ ആദ്യ ദിവസം തന്നെ. അത് തുടങ്ങിയിരിക്കുന്നത് വുമൻസിന്റെ 10 meter എയർ റൈഫിൾ ഇവന്റിലാണ് സിൽവർ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ടീമിൽ അടിപൊളിയായിട്ടുള്ള ടീം തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വിദർശ വിനോദ് 11 വളരിവാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ഓക്കെ, വളരിവാനാണോ വാളരിവാൻ എന്നാണോ ഒരു സർനെയിം എനിക്ക് ഉറപ്പില്ല, ബട്ട് 11 എന്നാണ് പേര്, നല്ല പേര്. അതുപോലെ തന്നെ സോനം മസ്കർ, ഈ മൂന്ന് പേരായിരുന്നു ആ ഒരു ടീം എന്ന് പറയുന്നത്. സോ ചൈനയെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ സോറി ചൈനയുടെ തൊട്ട് പുറകെയായിട്ട് ജസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് പൊസിഷൻ എന്നുള്ള രീതിയിൽ ആണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദർശ എന്ന് പറഞ്ഞ വിദർശ വിനോദ് എന്ന് പറയുന്ന ആൾ നാട്ടിൽ കോഴിക്കോടുകാരിയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവമ്പാടിക്കാരിയാണെന്നാണ് എല്ലാ ന്യൂസിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം, കാരണം ആദ്യത്തെ ഒരു സിൽവർ മെഡൽ നേടിയിരിക്കുന്നത് അത് ഒരു മലയാളി. പിന്നെ ഒരുപാട് പേര് വിളിച്ച് ഓൾറെഡി കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാത്രമല്ല, ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളി അത്ലീറ്റ് മെഡൽ, അതും ഷൂട്ടിങ്ങിൽ വിൻ ചെയ്തിരിക്കുന്നത് ഏഷ്യൻ ഗെയിംസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടിങ്ങിൽ സിൽവർ മെഡൽ നേടാനായിട്ട് ആദ്യം മലയാളിക്ക് സാധിച്ചു എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കാം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ 11 വളരുവാൻ ആളും സിൽവർ മെഡലാണ് വുമൻസ് 100 meter എയർ റൈഫിൾ ഇവന്റിൽ നേടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മാർഷൽ ആർട്സിലും നമ്മുടെ ഇന്ത്യ പുറകിലല്ല. വുമൻസിന്റെ 60 kg മിക്സഡ് മാർഷൽ ആർട്സ് കാറ്റഗറിയിൽ ഇന്ത്യയുടെ തന്നെ സുചിക എന്ന് പറയുന്ന ആ ഒരു മാർഷൽ ആർട്സ് വിദഗ്ധ ആളും ഈ പറഞ്ഞ പോലെ മെഡൽ നേടിയിരിക്കുകയാണ്. സുചിക ബീറ്റ് ചെയ്തിരിക്കുന്നത് മംഗോളിയയുടെ തന്നെ ബൈഗൽമ എന്ന് പറയുന്ന വനിതേനെയാണ്. ബൈഗൽമ, ഞാൻ ഈ പേരുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല പേരുകളാണ്. ആൻഡ് 2-0 ബീറ്റ് ചെയ്തിരിക്കുന്നത് സുജിക മാർഷൽ ആർട്സിൽ, മിക്സഡ് മാർഷൽ ആർട്സിൽ, 60 kg മിക്സഡ് മാർഷൽ ആർട്സിൽ. ആൻഡ് സെമി ഫൈനൽസിലേക്ക് എത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഫിനിഷ് നൽകാനായിട്ട് നമ്മുടെ സുചികയ്ക്കും സാധിച്ചു. ഇന്ത്യ അങ്ങനെ വുമൻസ് ഹോക്കി ടൈറ്റിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിലും വിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിഗംഭീരമായിട്ടാണ് ആദ്യത്തെ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ ഞാൻ പറയാം. എന്തായാലും ഏഷ്യൻ ഗെയിംസിൽ ഈ പറഞ്ഞ പോലെ ആദ്യ മലയാളി വനിത അങ്ങനെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഫസ്റ്റ് ഒരു സിൽവർ മെഡൽ നേടി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിച്ചുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. സൗണ്ട് തോമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: വില കൂടുക എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസി. Terms and conditions apply.
4: 917 evenings. Tamil fresh.
5: Tamil fresh.
6: Tamil fresh song of the hour. Fresh.

സത്യം പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ കുറച്ച് മുൻപൊരു മലയാളി താരം, ആദ്യത്തെ മലയാളി താരത്തെ കുറിച്ചിട്ട് പറയുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ റൈഫിളില് സിൽവർ മെഡൽ നേടിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. ഇനി എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദ ഹോൾ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ടാണ്. ഏഷ്യൻ ഗെയിംസിലെ വനിതാ ക്രിക്കറ്റ് ഫൈനലിലേക്ക് അങ്ങനെ ഇന്ത്യൻ ടീം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് എതിരെ കിട്ടിയത്. 114 റൺസിന്റെ വമ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. കാരണം ആദ്യ ബാറ്റ് ചെയ്ത ഇന്ത്യ തന്നെ ഏകദേശം 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എടുത്തപ്പോഴാണ് അടുത്തത് മറുപടി ബാറ്റിങ്ങിനായിട്ട് 15.4 ഓവറിൽ തന്നെ 81 റൺസിനെത്തിയ റൺസിന് നമ്മുടെ ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കിയത്. അതായത് റൺസ് ഈ പറഞ്ഞ പോലെ 15.4 ഓവറായപ്പോൾ തന്നെ വേണ്ട, നിങ്ങൾ ഓൾ ഔട്ട് ആയിക്കോളൂ, അത്രയും അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ബൗളേഴ്സാണ് നമുക്ക് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ ഈ 195 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. 114 റൺസിൻ്റെ ഡിഫറൻസ് വന്നു. അങ്ങനെ അത് ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു സെമി ഫൈനലിൽ. ഇനി എന്തായാലും ഫൈനലിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിനെതിരെ കിട്ടാനായിട്ട് പോകുന്നത് ശ്രീലങ്കൻ ടീമാണ്. അപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആ ഒരു പോരാട്ടം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എനിക്കൊന്ന് മറ്റന്നാളാണ് ഫൈനൽ വരാനായിട്ട് പോകുന്നത്. ഫൈനൽ മത്സരം നടക്കുന്നത് രാവിലെ സമയമാണെന്ന് തോന്നുന്നു. നമ്മുടെ കത്ത ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ 10:30 എന്ന് പറയുമ്പോഴേക്കും രാവിലെ ഒരു 8 മണി ആ ടൈമിലാണെന്ന് തോന്നുന്നു. കാരണം ഇത് ജപ്പാനിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു മത്സരങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഷെഫാലി വർമ്മ സെഞ്ചുറി നേടിയാണ് നോട്ട് ഔട്ടായി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നത്. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് ഈ ഒരു ടോട്ടൽ മാച്ചിൽ അവരുടെ പെർഫോമൻസ് നന്നായി നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ നമ്മുടെ ടോട്ടൽ ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം അവരുടെ ഏറ്റവും നല്ലൊരു പോരാട്ടമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഇനി ഫൈനലിനും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ബിഗില് സിനിമയിലേക്ക് പോലെ അത്രയും ഒരു ഒരു ഭയങ്കര പവർഫുൾ ഒരു സോങ് വയ്ക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ട് വയ്ക്കാം. ആൻഡ് ദിസ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ അവർ ലിസ്ണേഴ്സ് എസ് വെൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. ഹരിശങ്കറും സിന്ദൂരിയും പാടിയ പാട്ട്.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 2026 ഖത്തർ ബോട്ട് ഷോ നവംബർ 4 മുതൽ 7 വരെ നടക്കും. ടിക്കറ്റുകൾക്കായി ബോട്ട് ഷോ ഖത്തർ.com സന്ദർശിക്കാം. 20th ഏഷ്യൻ ഗെയിംസിൽ വൻ പങ്കാളിത്തവുമായി ഖത്തർ. 26 കായിക ഇനങ്ങളിലായി മത്സരിക്കുന്ന 243 കായിക താരങ്ങൾ ഉൾപ്പെടെ 427 അംഗ പ്രതിനിധി സംഘത്തെയാണ് ഖത്തർ ഗെയിംസിനായി അയച്ചത്. വൈവിധ്യമാർന്ന സാംസ്കാരിക കായിക വിനോദ പരിപാടികളുമായി 2026-27 സീസണിലെ പരിപാടികളുടെ ഇവന്റ് കലണ്ടർ പുറത്തിറക്കി ഖത്തർ ടൂറിസം വിഭാഗമായ വിസിറ്റ് ഖത്തർ. വിവിധ വിഭാഗങ്ങളിലായി 560 പരിപാടികൾ അരങ്ങേറും. ഏഷ്യൻ ഗെയിംസിലെ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെടെയുള്ള ടീമാണ് ഈ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ കരസ്ഥമാക്കിയത്.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഗെയിം ബോക്സ് തുറന്നാലോ. ഇന്ന് ഗെയിം ബോക്സിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ.
0: 917 evenings game box.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം ബോക്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ബേസിക്കലി ഏകദേശം ഒരേ ടോണെന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ മിക്സ് ആയി പോകുന്ന രീതിയിലുള്ള കുറച്ചധികം പാട്ടുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില് രണ്ട് ഹിന്ദി പാട്ടും രണ്ട് തമിഴ് പാട്ടുമാണ്. ഓക്കെ, ഞാൻ ക്ലൂ തരുവാണ്, അതുകൊണ്ട് ഇനിയിപ്പോ കിടന്ന് അന്വേഷിച്ച് മലയാളം പാട്ടിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ക്ലൂ തരുവാണ്. അപ്പൊ ഇതില് മ്യൂസിക് മാത്രമാണ് ഞാൻ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തോ മറ്റേ ഫുഡ് ഉണ്ടാക്കാൻ പോണോല്ലേ പറയണേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് പറയണം, അതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന പാട്ടുകളാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ഞാൻ ഇത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്, പക്ഷേ ഞാൻ തന്നെ എൻ്റെ മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞു, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ റെഡിയല്ലേ, ചോദ്യം കേൾക്കാൻ റെഡിയല്ലേ? ഇതാ കേട്ടോ.

ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പറയാൻ പറ്റുന്ന പാട്ടുകളാണ്. ആദ്യത്തെ ഒന്നും രണ്ടും ഭയങ്കര രസമായിട്ടാണ് ബ്ലെൻഡായി പോകുന്നത്. മൂന്നാമത്തെയും നാലാമത്തെയും വളരെ പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് പറയാം. തമിഴ് പാട്ടുകൾ രണ്ടും കുറച്ചും കൂടി ഒരു റീസെന്റ് ടൈംസിലെ പാട്ടുകളാണ്. ഹിന്ദി പാട്ടുകൾ രണ്ടും കുറേ പഴയതല്ല, പക്ഷെ ഒരു മിഡിൽ ആ ഒരു ഒരു റേഞ്ചിലുള്ള പാട്ടുകളാണ്. അപ്പോൾ കിട്ടിയവരുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കൂ 5000097 ലേക്ക്. ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം.

അപ്പൊ എന്തായാലും വേഗം തന്നെ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് വേഗം മെസ്സേജ് അയക്കാം 5000997 5000997 മെസ്സേജ് അയക്കേണ്ടത്. അപ്പം വേഗം തന്നെ അയച്ചോളൂ, ഞാനിവിടെ വെയിറ്റിംഗിലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ലൊരു പാട്ടിലേക്കും കൂടി പോകുന്നു കേട്ടോ.

0: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ചോദ്യത്തിനുള്ള ആൻസേഴ്സും വന്നുകൊണ്ടിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സോണോ 91.7 FM. ഒരുപാട് പേർക്ക് റൈറ്റ് ആൻസർ കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 4 പാട്ടുകളുണ്ട്, പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ ഗെയിം ബോക്സിൽ
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: 4 പാട്ടുകളായിരുന്നു, 2 തമിഴ്, 2 ഹിന്ദി. പക്ഷെ കുറച്ച് പേർക്ക് അത് മിസ്സായിപ്പോയി, കേൾക്കാൻ പറ്റിയില്ല, ഒന്നുകൂടി പ്ലേ ചെയ്യുമോ എന്നുള്ള കുറച്ചധികം മെസ്സേജസ് വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയാണ്.

നാല് പാട്ടുകളും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? കുറേ പേര് അയച്ചതിൽ ഒരു പാട്ട് യെസ് ആരി കെ ഫോലസേ, അതാണ് ഞാൻ സമ്മതിക്കുന്നു. ആ ഒരു പാട്ട് ഞാൻ സമ്മതിക്കുന്നു. ബാക്കിയുള്ള നാല് പാട്ടുകളിൽ മൂന്നെണ്ണം ഏതാണെന്ന് പറയാം.

അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഞാൻ ഏറ്റവും തന്നതിൽ എനിക്കൊന്ന് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പാട്ടുകളുണ്ട്, അതൊന്ന് സാരിക്ക് ഫോളോസ് ആണ്. ഇനി ബാക്കിയുള്ള മൂന്നെണ്ണം വേഗം വേഗം പോന്നോട്ടെ, വേഗം വേഗം പോന്നോട്ടെ. ഫസ്റ്റ് ഓ ഫസ്റ്റ് ഈസി, ബാക്കിയാണ് കേട്ടോ ടഫ്. അയ്യോടാ ഇതിപ്പം എല്ലാം ഈസിയാണ് ആക്ച്വലി. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇസ്മോ, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ടുള്ളത് ഏതാണ് പറയൂ, അതിനോടൊപ്പം തന്നെ ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഉള്ളൂ. ആ രണ്ടെണ്ണം കുറച്ച് നാളുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളതിൽ ഉള്ളതാണ്. ഒരെണ്ണം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ആ മ്യൂസിക് മാത്രമാണ്, അതിൽ പാട്ടേ ഇല്ല, മ്യൂസിക് മാത്രമായിട്ട് ഹിറ്റായി പോയതാണ്. അപ്പോൾ ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി 5000917 ലേക്ക്. ഒന്നുകൂടി പ്ലേ ചെയ്തിരുന്നു

0: എന്തായാലും ഞാൻ ഇതിന്റെ ആൻസറുമായിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. ഒരു ചെന്നൈ ബീറ്റ്സ് ഒക്കെ കേട്ടിരിക്കാം. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM.
1: Chennai Beats. Tamil, head of the hour. In the art of Podumakulanda.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് പറയാനായി എത്തിയിരിക്കുകയാണ്. കുറെ പേര് ശരി ഉത്തരങ്ങൾ പറഞ്ഞു, കുറച്ചു പേർക്കൊക്കെ തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും ശരി ഉത്തരവും തെറ്റുത്തരവും ഒക്കെ പറഞ്ഞ് ഒപ്പം ശരി ഉത്തരം എന്താണെന്ന് പറഞ്ഞു തന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗെയിം ബോക്സിലെ ചോദ്യം. സോ ബേസിക്കലി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 3-4 പാട്ടിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ പറഞ്ഞ പോലെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു.

ആദ്യത്തെ രണ്ട് പാട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡായി പോകുന്ന പോലും അറിയില്ല. അത്രയും ഭയങ്കര സിമിലാരിറ്റി ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്കോറിങ് ഭയങ്കര രസമായിട്ടാണ്. ആ ഒരു ബി ജി എം ഭയങ്കര രസമായിട്ട് തന്നെ ബ്ലെൻഡായി

എന്തായാലും ഈ ഒരു പാട്ടിന്റെ കൂടെ ബ്ലെൻഡായി പോയത് സത്യത്തിൽ നമ്മുടെ ആർ രാജ്കുമാറിലെ ഈ പാട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോ ബിജിഎംസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സിനിമയിലെ ബിജിഎം ആണ് ഏറ്റവും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ്.

അപ്പൊ ഈ പാട്ടൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും ലാസ്റ്റിലത്തത് കുറച്ച് ഡിഫിക്കൾട്ട് ആണ്. എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് മെസ്സേജ് വന്നു കേട്ടോ. ഈ ലാസ്റ്റിലത്തെ മാത്രം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ചെയ്തു സത്യത്തിൽ ഏറ്റവും ലാസ്റ്റിലത്തെ അത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്ന് ചിന്തിക്കായിരുന്നു. ബിക്കോസ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടല്ലേ.

പാട്ടുകളാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഡിഫിക്കൽട്ടായി കാണും. കുഴപ്പമില്ല, നമുക്ക് നാളെ നോക്കാം കേട്ടോ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഇതേപോലെ ഗെയിം ബോക്സിൽ പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പം കേട്ട ലാസ്റ്റ് കേട്ട രണ്ട് പാട്ടുകളൊന്ന് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. സോ കീപ് ലിസണിംഗ് ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ റാഗ ഓഫ് റിവൻ.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ലേലം പ്രഖ്യാപിച്ച് സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ. മസാദത്ത് ആപ്ലിക്കേഷൻ വഴിയാണ് ലേലം ചെയ്യുക. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ സമാപിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു ക്യാമ്പയിൻ. സ്കൈട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡ് ദാന ചടങ്ങിൽ 4 പ്രധാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഖത്തർ എയർവേസ്. ഇതോടൊപ്പം 5-star എയർലൈൻ പദവിയും കമ്പനി നിലനിർത്തി. വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ്, ബെസ്റ്റ് എയർലൈൻ ഇൻ മിഡിൽ ഈസ്റ്റ്, മികച്ച ബിസിനസ് ക്ലാസ് ലോഞ്ച്, വേൾഡ്സ് ബെസ്റ്റ് ഓൺബോർഡ് വൈഫൈ എന്നീ പുരസ്കാരങ്ങളാണ് ഖത്തർ എയർവേസ് സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാന. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലാണ് സ്മൃതി ഈ നേട്ടത്തിലേക്ക് എത്തിയത്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ. To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആൻഡ് ഈ ഒരു ടൈമിൽ ടൈം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവന്റ് അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ ടിക്കറ്റുകളും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യണ്ടേ? അങ്ങനെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവന്റ് ആണെങ്കിലും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഖത്തർ ബോട്ട് ഷോനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഖത്തർ ബോട്ട് ഷോ എപ്പോഴും ഓൾഡ് ദോഹ പോർട്ടിൽ എല്ലാ വർഷവും അതിഗംഭീരമായിട്ട് നടക്കാറുള്ള ഒരു ഇവന്റ് ആണ്. വലിയ രീതിയിലാണ് ഈ ഒരു ഇവന്റ് നടത്താറുള്ളത്. ഇവന്റ് ഈ ഒരു വീണ്ടും നവംബർ മാസം അല്ലെങ്കിൽ തണുപ്പ് വീണ്ടും എത്തുന്ന സമയത്ത് ഈ ഒരു ഇവന്റും തിരിച്ചെത്തുകയാണ്. സാധാരണ ഈ വിന്റർ ടൈം ആകുമ്പോൾ കുറേ നല്ല ഇവന്റുകൾ വരുന്ന കൂട്ടത്തിൽ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഖത്തർ ബോട്ട് ഷോ എന്ന് പറയുന്നത്. അപ്പോൾ നവംബർ 4, 5, 6 and 7 ഈ ഒരു ഡേറ്റ്സിലാണ് നമ്മുടെ ഓൾഡ് ദോഹ പോർട്ടിൽ ഖത്തർ ബോട്ട് ഷോ നടക്കാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലൂടെയൊക്കെ തന്നെ നമുക്കിങ്ങനെ വിസിറ്റേഴ്സിന് ആർക്കൊക്കെയാണോ ആഗ്രഹം ഈ ഒരു 4 days അതനുസരിച്ചിട്ട് ആ ഒരു വേൾഡ് ഓഫ് യാറ്റ് ആൻഡ് ഓൾസോ മറൈൻ എക്സലൻസ് അതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ലക്ഷറി ഇനോവേഷൻ തന്നെ എൻ്റർടൈൻമെൻറ്റ് സെഷൻസ് ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും ഓൾഡ് ദോഹ പോർട്ടിൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ലീഡിങ് ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും എത്തുന്നതായിരുന്നു ായിരിക്കും മറൈൻ സെക്ടറിൽ. സോ അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുക. ഏകദേശം കഴിഞ്ഞ 2025 27,000 പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു എഡിഷനിൽ ആസ് എ വിസിറ്റർ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടിയിലേക്കാണ് എത്തിയത്. എന്തായാലും ഈ ഒരു 2024 നിന്നും 25 ഡബിൾ ഇരട്ടിയിലായിട്ടുണ്ടെങ്കിൽ 2026 എത്തുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നതും അതിലും കുറച്ചും കൂടി കൂടുതൽ തന്നെയാണ്. ക്രാഫ്റ്റിംഗ് വണ്ടർഫുൾ റിഫ്ലക്റ്റിംഗ് ദ ഷോസ് ഫോക്കസ് ഓൺ ക്രാഫ്റ്റ് ക്രിയേറ്റിവിറ്റി ആൻഡ് മറൈൻ ടൈം എക്സലൻസ് എന്നാണ് ഈ ഒരു ക്യാമ്പയിനെ പ്ലാറ്റ്ഫോമിൽ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് പ്രൊമോഷനിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഇവന്റ് അത് കാണാനായിട്ട് 4 ദിവസത്തെ ജനറൽ അഡ്മിഷൻ പാസ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി പാസസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ജസ്റ്റ് വാങ്ങി വെക്കുക കേട്ടോ. ഇപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ സ്റ്റാർട്ട്സ് ഫ്രം 50 ഖത്തറിയാൽ പെർ പേഴ്സൺ എന്നാണ് പറയുന്നത്. നവംബർ 4 to 9 മുതൽ 9 മണി വരെ, അത് കഴിഞ്ഞ് തേഴ്സ്ഡേയ്സ് 4 to 10, അല്ലെങ്കിൽ ഫ്രൈഡേ അതായത് നവംബർ 6 അഗെയിൻ 4 to 10 ആൻഡ് നവംബർ 7 4 to 9 ആ ഒരു രീതിയിലാണ് ടൈമിങ്സും കാര്യങ്ങളൊക്കെ തന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഫുള്ളൊന്ന് നോക്കുമായിരുന്നു എങ്ങനെയാണ് ഈ 4 ദിവസത്തെ ഇനി ജനറൽ പാസ് എടുക്കാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ ഒരു എൻ്റെ ഇവൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെഷൻ ഉണ്ട്. അങ്ങനെ 4 ദിവസം ഇതും നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫുൾ ആക്സസും കാര്യങ്ങളും എല്ലാം നമുക്കതിൽ സെലക്ട് ചെയ്ത് പോയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. സോ ഈ ഒരു നമ്മുടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഖത്തർ ബോട്ട് ഷോൻ്റെ ഇവൻസിൻ്റെ ടിക്കറ്റുകൾ നമ്മൾ വേഗം തന്നെ എടുത്തു നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

എന്തായാലും നല്ല നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറുതായിട്ട് കഥ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അടുത്തൊരു അപ്ഡേറ്റുമായിട്ടാണ് അഷ്ടമി എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു 917 ഈവനിങ്സ്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഖത്തറിലെ പലയിടങ്ങളിലും ഇപ്പം ചില മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വെഹിക്കിൾസ് ഇതൊക്കെ തന്നെ വെറുതെ ഇങ്ങനെ അബാൻഡൺ ചെയ്തിട്ടിരിക്കുന്നത് ഒക്കെ തന്നെ നമ്മുടെ സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രകാരം ഒരു ഇലക്ട്രോണിക് ഓപ്ഷൻ വെക്കാനായിട്ട് പോവാണ്. ഈ ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ആപ്പ് മിക്ക ആളുടെയും ഫോണിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇത് ആക്ച്വലി എഴുതുന്നത് MZADAT എന്നാണ്. ഓക്കെ, ഗോഡ് മസാദത്ത് എന്നാണ് ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത്. സോ ഈ മസാദത്ത് ആപ്പിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഈ മിനിസ്ട്രിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഇത് ഓക്ഷനിലേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടുന്നത്. സോ ഈ ഒരു ഓക്ഷനിൽ ഈ പറഞ്ഞ പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ അതിൽ എല്ലാ രീതിയിലും എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് എല്ലാം കാണാനൊക്കെ തന്നെ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു ഓക്ഷൻ അതിൽ വരുന്നതായിരിക്കും. സോ ബേസിക്കലി അതിലിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെഷീനറി ആണെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ അബാൻഡൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ അതിൽ കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓക്ഷൻ നടക്കുന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. ഒപ്പം തന്നെ ആതിഫ് അസ്ലമിൻ്റെ സോങ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കഴിഞ്ഞാൽ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുന്നത്. ബിക്കോസ് ഇന്നത്തെ അങ്ങനെ ഈവനിങ് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ നാളെ വീണ്ടും ഒരുപാട് വിശേഷങ്ങളും ഒക്കെയായിട്ട് തിരിച്ചെത്താമെന്ന് കൂടി പറയുന്നു. ഇന്നത്തെ ആകെ മൊത്തത്തിൽ ചോദ്യവും ഉത്തരവും അതിനോടൊപ്പം എല്ലാമായിട്ട് അതിഗംഭീരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം അങ്ങനെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് വയ്യാന്നറിയാം. കുറേ ആൾക്കാർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു വെതർ ഒരു ചേഞ്ചും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടിലാണ്. ഇറ്റ്സ് ഓക്കെ. ഈ പറഞ്ഞ തൊണ്ടവേദന അല്ലെങ്കിൽ ചെറിയ ചെറിയ ജലദോഷം പനി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളം കുടിക്കുക, ഭയങ്കരമായിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികളെയും കുറച്ചുകൂടി ഒന്ന് ടേക്ക് കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടി പറഞ്ഞതായി ആതിഫ് അസ്ലം സോങ് വരുന്നുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: places.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: Hi, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ
2: തനിക്ക് പോകാൻ അനുവാദമില്ല
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജി
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds in the Puthiya Showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

0: Oasis. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917 Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
2: powered by
1: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
3: and
4: Marza Hypermarket be fresh be you visit your nearest store today

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഞാൻ ചെയ്യുന്നതും
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.